0: നാം കേൾക്കുന്ന സൂറത്തുകൾ സൂറത്ത് അഅ്റാഫിലെ 73 വചനം മുതൽ അവസാനം വരെയും സൂറത്തു അൻഫാൽ 1 മുതൽ 10 വരെയും വചനങ്ങളാണ്. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇവിടെ സമാപിക്കുന്നു. വിശ്വപ്രസിദ്ധ ഖാരി ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിലാണ് സൂറത്തു അഅ്റാഫിലെ 73 മുതൽ അവസാനം വരെയും സൂറത്തു അൻഫാൽ 1 മുതൽ 10 വരെയും വചനങ്ങൾ നാം കേട്ടത്.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കുമുല്ല ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ 38-ാം അധ്യായം, സൂറ സഅദ് 45-66 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറാഖ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം അവാജ്യമായ ശ്രവ്യാനുഭൂതിയോടുകൂടെ കേൾക്കാൻ സഹായകമായ തെൻസീലിൽ ഇപ്പോൾ സൂറത്ത് റഅദ് 8 മുതൽ പൂർണ്ണമായും സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ഹിജർ എന്നീ സൂറത്തുകളുമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഖാരി മിഷാരി ബിൻ റാഷിദ് അൽ അഫാസി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: واعبد ربك حتى يأتيك اليقين.
1: ലോക പ്രശസ്ത ഖാരിഉകളുടെ ഖുർആൻ പാരായണം അവാജ്യമായ ശ്രവ്യാനുഭവത്തോടുകൂടി കേൾക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന തെൻസീലിൽ ഇന്ന് സൂറത്ത് റഅദ് 8 വചനം മുതൽ പൂർണ്ണമായും സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ഹിജർ എന്നീ അധ്യായങ്ങളുമാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ സഅദി. ലോകപ്രശസ്ത പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുള്ളയുടെ തഫ്സീറിന്റെ ഭാഷാന്തരം. നേർപഥം വാരികയ്ക്കായി ബഹുമാന്യ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം ഭാഷാന്തരം നിർവഹിച്ചതിന്റെ ശബ്ദാവിഷ്കാരം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീർ സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് തഫ്സീർ സഅദിയിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 105 അധ്യായം സൂറത്തുൽ ഫീൽ എന്ന അധ്യായമാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ആദ്യം നമ്മളതിൻ്റെ പാരായണം, മധുരതരമായ രീതിയിലുള്ള അതിൻ്റെ പാരായണം ഒന്ന് ശ്രദ്ധിക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ 105 അധ്യായം സൂറത്തുൽ ഫീലിൻ്റെ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി അതിൻ്റെ ഓരോ വാക്കുകളുടെ അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അലം തറ, നീ കണ്ടില്ലേ, കൈഫ ഫഅല, എങ്ങനെ ചെയ്തുവെന്ന്, റബ്ബുക, നിൻ്റെ റബ്ബ്, നിൻ്റെ രക്ഷിതാവ്, ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട്, അലം യജ്അൽ, അവൻ ആക്കിയില്ലേ, കൈദഹും, അവരുടെ തന്ത്രം, ഉപായം, ഫീ തദ്ലീൽ, പിഴവിൽ, പാഴിൽ അഥവാ നഷ്ടത്തിൽ അല്ലെങ്കിൽ വഴികേടിൽ, വ അർസല അലൈഹിം, അവരുടെ മേൽ അവൻ അയക്കുകയും ചെയ്തു, തൊയറൻ, ഒരു തരം പക്ഷികളെ, അബാബീൽ, കൂട്ടം കൂട്ടമായി, തർമീഹിം, അവ അവരെ എറിഞ്ഞിരുന്നു, എറിഞ്ഞും കൊണ്ട്, ബിഹിജാറത്തിൻ, ഒരു തരം കല്ലുകൊണ്ട്, മിൻ സിജ്ജീൽ, സിജ്ജീലിൽ അഥവാ ഇഷ്ടികക്കല്ലിൽ, ചൂളക്കല്ലിൽ, കളിമണ്ണുകല്ലിൽ പെട്ട, ഫജഅലഹും, അങ്ങനെ അവൻ അവരെ ആക്കി, കഅസ്ഫിൻ, വൈക്കോൽ തുരുമ്പ് പോലെ, മക്കൂൽ, തിന്നപ്പെട്ട, ഭക്ഷിക്കപ്പെട്ട. 105 അധ്യായം സൂറത്തുൽ ഫീലിൻ്റെ ഓരോ ആയത്തുകളിലെയും വാക്കുകളുടെ അർത്ഥമാണിപ്പോൾ നാം ശ്രദ്ധിച്ചത്. ആയത്തുകൾ ഒന്നിച്ചുള്ള അർത്ഥം നമുക്കിങ്ങനെ മനസ്സിലാക്കാം.
1: അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ.
2: ആനക്കാരെ കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചത് എന്തെന്ന് നീ കണ്ടില്ലേ.
1: അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ.
2: അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ.
1: وأرسل عليهم طيرا أبابيل.
2: കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള പക്ഷികളെ അവരുടെ നേർക്ക് അവൻ അയക്കുകയും ചെയ്തു.
1: ترميهم بحجارة من سجيل.
2: ചുട്ടുപഴുപ്പിച്ച കളിമൺ കല്ലുകൾ കൊണ്ട് അവരെ എറിയുന്നതായ.
1: فجعلهم كعصف مأكول.
2: അങ്ങനെ അവൻ അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി.
0: ഇൻഷാല്ലാ അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഈ സൂറത്ത് എപ്പോഴാണ്, എങ്ങനെയാണ് അവതരിക്കാനുണ്ടായ കാരണം, എന്താണ് ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ ബഹുമാന്യ പണ്ഡിതനായ സഅദി തൻ്റെ തഫ്സീർ സഅദിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, അതിൻ്റെ മലയാള ഭാഷാന്തരമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
3: അല്ലാഹു ആനക്കാരെ കൊണ്ട് പ്രവർത്തിച്ചതിൽ തൻ്റെ അടിമകളോടുള്ള കാരുണ്യവും അവൻ്റെ ഏകത്വത്തിൻ്റെയും തെളിവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ യാഥാർത്ഥ്യവും നീ കണ്ടില്ലേ. അവർ അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഭവനത്തോട് കുതന്ത്രം കാണിക്കുകയും അതിനെ തകർക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തു. അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തുകയും അത് തകർക്കാൻ ആനകളെ കൂടെ കൂട്ടി യമനിൽ നിന്നും എത്യോപ്യയിൽ നിന്നും അറബികൾക്ക് നേരിടാൻ കഴിയാത്ത ഒരു സൈന്യവുമായി അവർ വന്നു. മക്കയ്ക്ക് അടുത്തെത്തിയപ്പോൾ അറബികൾ അവരെ പ്രതിരോധിച്ചില്ല. അവരെ ഭയന്ന് മക്കാർ സ്ഥലം വിട്ടു. എന്നാൽ ചുട്ടുപഴുപ്പിച്ച കളിമൺ കല്ലുകൾ വഹിക്കുന്ന പക്ഷിക്കൂട്ടങ്ങളെ അല്ലാഹു അയച്ചു. ഈ കല്ലുകൾ കൊണ്ട് പക്ഷികൾ അടുത്തുള്ളവരെയും ദൂരെയുള്ളവരെയും തുടരെ തുടരെ എറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവർ തകർന്ന് തരിപ്പണമായി. അവർ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയായി. അവരുടെ ദ്രോഹങ്ങളെ അല്ലാഹു അവസാനിപ്പിക്കുകയും കുതന്ത്രങ്ങളെ അവരിലേക്കു തന്നെ തിരിച്ചുവിടുകയും ചെയ്തു. ഈ സംഭവം ഏറെ പ്രസിദ്ധവും പരിചിതവുമാണ്. ഈ വർഷത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. അതിനാൽ തന്നെ ഈ സംഭവം പ്രവാചകൻ്റെ പ്രവാചകത്വത്തിൻ്റെ തെളിവും അമാനുഷികമായ സംഭവങ്ങളിൽ ഒന്നുമാകുന്നു. നന്ദിയും സ്തുതിയും അല്ലാഹുവിന് തന്നെ.
0: സൂറത്തുൽ ഫീലിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായുള്ള അർത്ഥവും അതോടൊപ്പം തന്നെ അതിൻ്റെ ചെറിയ തോതിലുള്ള വിശദീകരണവും ഈ തഫ്സീറു സഅദിയിൽ കൊടുത്തിരിക്കുന്ന വിശദീകരണ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം വിവർത്തനം ചെയ്ത അതിൻ്റെ മലയാള വിവർത്തനവുമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇൻഷാ അല്ലാ തഫ്സീർ സഅദിയുടെ മറ്റൊരു എപ്പിസോഡ് നമുക്ക് ഇൻഷാ അല്ലാ മറ്റൊരു ദിവസത്തിൽ കേൾക്കാം. അടുത്ത സൂറത്തിനെ പരിചയപ്പെടുന്ന ആ എപ്പിസോഡ് കൃത്യമായും ശ്രദ്ധയോടുകൂടെ പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും ഓരോ ശ്രോതാക്കളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ സഅദിയുടെ ഭാഷാന്തരമാണ് നാം കേട്ടത്.

0: ജസാക്കുമുള്ളാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കേൾക്കാൻ അവസരം നൽകുന്ന പ്രോഗ്രാമാണ് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 69-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹാഖ 13 മുതൽ 37 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറഖ്.
1: أعوذ بالله من الشيطان الرجيم.

0: ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേൾക്കുന്നത് സൂറത്ത് ഗാഫിർ. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായം സൂറത്ത് ഗാഫിറിലെ 38 മുതൽ 55 കൂടിയ വചനങ്ങളാണ്. നമുക്കായി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖരീഫ്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേൾക്കുന്നത് സൂറ ഹൂദ് 120 മുതൽ 123 വരെയുള്ള വചനങ്ങൾ, കൂടാതെ സൂറ യൂസുഫിൻ്റെ ആദ്യ ഭാഗവും.
2: വചനം 120. വകുല്ലൻ, എല്ലാം തന്നെ, നഖുസ്സു, നാം കഥനം ചെയ്യുന്നു അഥവാ വിവരിച്ചു തരുന്നു, അലൈക, നിനക്ക്, മിൻ അംബായി, വൃത്താന്തങ്ങളിൽ നിന്ന്, അർറുസുലി, റസൂലുകളുടെ, മാ നുസബ്ബിത്തു, നാം സ്ഥൈര്യം നൽകുന്നത്, ബിഹി, അതുമൂലം, ഫുആദക, നിന്റെ ഹൃദയത്തെ, വജാഅക, നിനക്ക് വരികയും ചെയ്തിരിക്കുന്നു, ഫിഹാദിഹി, ഇതിൽ അഥവാ ഇവയിലൂടെ, അൽഹഖു, യാഥാർത്ഥ്യം, വമൗഇദതുൻ, സദുപദേശവും, വദിക്റ, സ്മരണയും അഥവാ ഉപദേശവും, ലിൽമുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്.

0: റസൂലുകളുടെ വൃത്താന്തങ്ങളിൽ നിന്നും നിന്റെ ഹൃദയത്തിന് നാം സ്ഥൈര്യം നൽകുമാറുള്ളതൊക്കെയും നിനക്ക് നാം കഥനം ചെയ്തു വിവരിച്ചു തരുന്നു. യഥാർത്ഥ വിവരവും സത്യവിശ്വാസികൾക്ക് സതുപദേശവും സ്മരണയും ഇതിലൂടെ നിനക്ക് വന്നെത്തുകയും ചെയ്തിരിക്കുന്നു.
1: വചനം 121. വഖുൽ, നീ പറയുകയും ചെയ്യുക. ലില്ലദീന ലാ യുഅ്മിനൂന, വിശ്വസിക്കാത്തവരോട്, ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കുവിൻ, അലാ മകാനത്തിക്കും, നിങ്ങളുടെ സ്ഥാനം അനുസരിച്ച്. ഇന്നാ, നിശ്ചയമായും ഞങ്ങൾ, ആമിലൂൻ, പ്രവർത്തിക്കുന്നവരാണ്.

0: ാത്തവരോട് നീ പറയുകയും ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം അഥവാ നിലപാട് അനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളുവിൻ, ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകുന്നു.
1: വചനം 122.

0: ഫിറോൻ നോക്കിയിരിക്കുന്നവരാണ്.
1: നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുവിൻ, ഞങ്ങളും കാത്തിരിക്കുന്നവരാകുന്നു.
2: ഫീഹാദിഹി, ഇതിലൂടെ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ സൂറത്തിലൂടെ എന്നും ഈ വൃത്താന്തങ്ങളിലൂടെ എന്നും ആകാവുന്നതാണ്. രണ്ടായാലും ആശയം വ്യക്തമാണല്ലോ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനോദൃഢതയും സ്ഥൈര്യവും നൽകുവാൻ ആവശ്യമായ എല്ലാ യഥാർത്ഥ വിവരങ്ങളും ഇതുവഴി നൽകിയിട്ടുണ്ട്. സത്യവിശ്വാസികൾക്ക് വേണ്ട ഉപദേശങ്ങളും സ്മരണകളും അതിലുണ്ട്. അതിനുവേണ്ടിയാണ് ഇതെല്ലാം വിവരിച്ചു തരുന്നത്. വിശ്വസിക്കുവാൻ തയ്യാറില്ലാത്തവർക്ക് ഇതൊന്നും പ്രയോജനപ്പെടുകയില്ല. അവർ അവരുടെ ഇഷ്ടമനുസരിച്ച് നടന്നുകൊള്ളട്ടെ. അതിൻ്റെ ഫലം അവർ കാത്തിരുന്നു കണ്ടുകൊള്ളട്ടെ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഉണർത്തുകയാണ്.
0: വചനം 123. വലില്ലാഹി, അല്ലാഹുവിനാണ് ഗൈബു, അദൃശ്യകാര്യം അഥവാ മറഞ്ഞ

യുർജഉ മടക്കപ്പെടുന്നു. അൽ അംറു കാര്യം, കുല്ലുഹു അതെല്ലാം, ഫഅബുദുഹു അതിനാൽ അവനെ നീ ആരാധിച്ചുകൊള്ളുക, വതവക്കൽ നീ ഭരമേൽപ്പിക്കുകയും ചെയ്യും.

0: ഭൂമിയിലെയും അദൃശ്യകാര്യം അല്ലാഹുവിനുള്ളതാണ്. അവങ്കലേക്കു തന്നെ കാര്യമെല്ലാം മടക്കപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ നീ അവനെ ആരാധിക്കുകയും അവന്റെ മേൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തുകൊള്ളുക. നിന്റെ റബ്ബ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ഒട്ടും അശ്രദ്ധനല്ലതാനും.
1: എല്ലാ അദൃശ്യകാര്യങ്ങളെക്കുറിച്ചുള്ള അറിവും അവയുടെ കൈകാര്യങ്ങളും അല്ലാഹുവിന് മാത്രമാണുള്ളത്. സകല കാര്യങ്ങളുടെയും കലാശവും തീരുമാനവും അവങ്കലേക്ക് തന്നെ. എന്നിരിക്കെ ആരാധിക്കപ്പെടുവാനും കാര്യങ്ങൾ ഭരമേൽപ്പിക്കപ്പെടുവാനും അർഹതയുള്ളവൻ അവനല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് അവനെ തന്നെ ആരാധിക്കുകയും അവനിൽ തന്നെ ഭരമേൽപ്പിക്കുകയും ചെയ്യണം. നിങ്ങൾ എന്തു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നെല്ലാം അവൻ അറിഞ്ഞും ശ്രദ്ധിച്ചും വരുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് എന്ന് സാരം. തവക്കൽ, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ഏതൊരു കാര്യവും അവൻ വിധിച്ച പോലെ വരട്ടെ എന്ന് വെച്ച് കയ്യും കെട്ടി മൗനമായിരിക്കുക എന്നല്ല. കഴിവുള്ളതും ചെയ്യേണ്ടതുമെല്ലാം ചെയ്യുകയും അതിനപ്പുറമുള്ളത് അവനിൽ അർപ്പിക്കുകയും ചെയ്യുക എന്നത്രേ. അല്ലാഹുവിനെ മാത്രം ആരാധിച്ചും അവനിൽ മാത്രം കാര്യങ്ങൾ അർപ്പിച്ചും വരുന്ന സജ്ജനങ്ങളായി ജീവിക്കുവാനും മരിക്കുവാനും അല്ലാഹു നമ്മെ തുണക്കട്ടെ. ആമീൻ.
0: അദ്ധ്യായം 12, സൂറത്ത് യൂസുഫ്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 111.
2: യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചെറുപ്പകാലം മുതൽ മരണം വരെയുള്ള ഒരു ചരിത്ര സംക്ഷേപമാണ് ഈ സൂറത്തിലെ ഇതിവൃത്തം. ഒരു ചെറിയ മുഖവുര ഒഴിവാക്കിയാൽ ആദ്യം തൊട്ട് 100 വരെയുള്ള വചനങ്ങളിലായി അത് നീണ്ടുകിടക്കുന്നു. പല നബിമാരുടെയും ജനതകളുടെയും കഥകളും ചരിത്ര സംഭവങ്ങളും ഖുർആനിൽ അള്ളാഹു നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു വിവരണ രീതിയാണ് ഈ സൂറത്തിൽ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നത്. നബിമാരുടെ കഥകളിലധികവും അവരും അവരെ നിഷേധിക്കുന്ന ജനങ്ങളും തമ്മിൽ നടന്ന സംഭവങ്ങളായിരിക്കും. ഒരേ സംഭവം ഒന്നിലധികം സൂറത്തുകളിൽ ആവർത്തിക്കപ്പെടലും ഓരോ സ്ഥലത്തും മറ്റു സ്ഥലങ്ങളിൽ സ്പർശിക്കപ്പെടാത്ത വിശദീകരണങ്ങൾ ഉണ്ടായിരിക്കലും പതിവാണ്. ഒരിക്കൽ സംക്ഷിപ്തമായി വിവരിക്കപ്പെട്ട ഒരു സംഭവം മറ്റൊരിക്കൽ വിസ്തരിച്ചു പറയപ്പെട്ടിരിക്കും. ചിലപ്പോൾ ഒരു സംഭവത്തിൻ്റെ വിവരണം ഒരു സ്ഥലത്ത് അതിൻ്റെ ആരംഭം മുതൽക്കും മറ്റൊരവസരത്തിൽ അതിൻ്റെ ഇടക്ക് നിന്ന് ആരംഭിച്ചുമായിരിക്കും കാണുക. ചുരുക്കി പറഞ്ഞാൽ പ്രതിപാദ്യ വിഷയങ്ങളിലെന്ന പോലെ തന്നെ സംഭവങ്ങളുടെ വിവരണത്തിലും ഖുർആനിന് ഖുർആനിൻ്റേതായ ഒരു പ്രത്യേക ശൈലിയാണുള്ളത്. ഇത് സംബന്ധിച്ച് മുഖവുരയിൽ വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള അവതരണങ്ങൾ നിമിത്തം ഓരോ സ്ഥലത്തെയും പ്രതിപാദനത്തിൽ നിന്ന് മറ്റേ സ്ഥലത്തില്ലാത്ത പുതിയ പാഠങ്ങളും സൂചനകളും നമുക്ക് ലഭിക്കുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാകട്ടെ ഈ സൂറത്തിലല്ലാതെ മറ്റെവിടെയും വിവരിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബാല്യം തൊട്ട് അവസാനം വരെയുള്ള സംഭവങ്ങൾ ക്രമപ്രകാരം വഴിക്കുവഴിയായി തന്നെ പരാമർശിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാലും സാധാരണ പോലുള്ള ഒരു ചരിത്ര ആഖ്യായികയുടെയോ നോവലിൻ്റെയോ മാതിരിയുള്ള പ്രതിപാദന രീതി ഈ സൂറത്തിലും കാണുകയില്ല. ഖുർആനിൻ്റേതായ ഒരു സവിശേഷത ഓരോ വചനത്തിലും കാണാവുന്നതുമാണ്. വചനങ്ങൾക്കിടയിലൂടെയും വിഷയങ്ങളുടെ ചിത്രീകരണങ്ങളിലൂടെയും വചനങ്ങളുടെ സമാപന വാക്യങ്ങളിലൂടെയും ആ ചരിത്ര വശങ്ങളിലടങ്ങിയ പാഠങ്ങളും സാരോപദേശങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ട തത്വസൂചനകളും അല്പം ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന ഏവർക്കും അവരവരുടെ കഴിവും ഭാഗ്യവുമനുസരിച്ച് കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. പല സഹോദരന്മാരും ഉൾക്കൊള്ളുന്ന ഒരു ഗൃഹത്തിൽ മാതാപിതാക്കളുടെ പ്രത്യേക വാത്സല്യം

0: പ്രബോധന കൃത്യവും പുലർത്തിക്കൊണ്ട് അവിശ്വാസിയായ രാജാവിന്റെ മന്ത്രിപദം ഏറ്റെടുത്തു. സമർത്ഥമാംവണ്ണം അത് കൈകാര്യം ചെയ്ത വിദഗ്ധനായ ഭരണകർത്താവ് തന്നെ കൊലപ്പെടുത്തിയെന്ന് വിചാരിച്ച് സംതൃപ്തിയടഞ്ഞ സഹോദരങ്ങൾക്ക് മാപ്പ് നൽകി മാനിക്കുകയും രാജസിംഹാസനത്തിൽ വെച്ച് പോലും മാതാപിതാക്കളോടുള്ള ബഹുമാനത്തിന് മാതൃക കാണിക്കുകയും ചെയ്ത മഹാമനസ്കൻ. എന്നിങ്ങനെ യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ വിവിധ കാലഘട്ടങ്ങളെ പരാമർശിച്ചു കൊണ്ടുള്ളതാണ് ഈ സൂറത്ത്. ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണക്കാരൻ മുതൽ മേലേക്കിടയിലുള്ള ഭരണാധിപന്മാർ വരെയുള്ള എല്ലാവർക്കും അനേകം പാഠങ്ങളും മാതൃകകളും ഈ ചരിത്ര വിവരണത്തിൽ നിന്ന് ലഭിക്കാനുണ്ട്. ഏഴാം വചനത്തിലും അവസാനത്തിലും അള്ളാഹു തന്നെ ഇക്കാര്യം ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. ഈ ചരിത്രം മുൻ വേദഗ്രന്ഥത്തിൽ അഥവാ തൗറാത്തിൽ ഉള്ളതായി അവസാനത്തെ വചനത്തിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ബൈബിളിലും അഥവാ ഉൽപ്പത്തി അധ്യായം 37 മുതൽ 50 വരെ അത് സവിസ്തരം കാണാവുന്നതുമാണ്. ഖുർആനിന്റെ പ്രസ്താവനകൾക്ക് യോജിക്കുന്നതും യോജിക്കാത്തതുമായ ഭാഗങ്ങളും ഖുർആനിൽ സ്പർശിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ഭാഗങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ചില ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന ചില വിശദീകരണങ്ങൾ ഇസ്രായേലി വാർത്തകളിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് ബൈബിൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഖുർആനിനോട് എതിരായ പരാമർശങ്ങൾ തിരസ്കരിക്കുന്നത് നിർബന്ധമാണെങ്കിലും രണ്ടും കൽപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്ത ഭാഗങ്ങളെപ്പറ്റി മൗനം അവലംബിക്കുവാനേ നിവൃത്തിയുള്ളൂ. അറിയുവാൻ വേണ്ടി മാത്രം ഉദ്ധരിക്കുക എന്നല്ലാതെ അവയെ ആധാരമാക്കി ഖുർആനിന്റെ പ്രസ്താവനകൾക്ക് വ്യാഖ്യാനം നിർണയിച്ചുകൂടാത്തതാണ്. ഇമാം അഹമ്മദ് റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്നു, തനിക്ക് വേദക്കാരിൽ നിന്ന് കിട്ടിയ ഒരു ഗ്രന്ഥവുമായി ഉമർ റളിയല്ലാഹു അൻഹു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ചെന്ന് വായിച്ചു കേൾപ്പിച്ചു. തിരുമേനി ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഖത്താബിന്റെ മകനെ, നിങ്ങൾ അതിൽ ഭ്രമം പിടിപെട്ടവരാകുന്നുവോ? എന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഞാൻ ഇത് അഥവാ ഖുർആൻ നിങ്ങൾക്ക് ശുദ്ധവെള്ളയായി യാതൊരു കലർപ്പും കൂടാതെ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ അവരോട് അഥവാ വേദക്കാരോട് ഒന്നും ചോദിച്ചറിയേണ്ടതില്ല. കാരണം അവർ വല്ല യഥാർത്ഥവും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതിനെ വ്യാജമാക്കുകയോ അല്ലെങ്കിൽ ആ യഥാർത്ഥമായ വല്ലതും പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അത് സത്യമാക്കുകയോ ചെയ്തേക്കും. എന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം. മൂസ അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നാൽ എന്നെ പിൻപറ്റുകയല്ലാതെ അദ്ദേഹത്തിന് നിവൃത്തിയുണ്ടായിരിക്കയില്ല. ഈ സംഭവം വേറെ മാർഗങ്ങളിലൂടെയും വന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് കേട്ട ചില യഹൂദികൾ അവരുടെ ഗ്രന്ഥത്തിലുള്ളതുമായി യോജിച്ചു കണ്ടതുകൊണ്ട് ഇസ്ലാമിനെ അംഗീകരിക്കുകയുണ്ടായതായി ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ അദ്ദലായിൽ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതായി ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി പ്രസ്താവിച്ചിരിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേട്ടത് സൂറ ഹൂദ് 120 മുതൽ 123 വരെയുള്ള വചനങ്ങൾ, കൂടാതെ സൂറ യൂസുഫ് ആദ്യ ഭാഗവും.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ്

0: ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓരോ ജുസുകളായി പാരായണം നിർവഹിക്കുന്ന പ്രോഗ്രാം.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا.

يوم نقول لجهنم هل امتلأت وتقول هل من مزيد وأزلفت

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ടു ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുന്നത്.

0: ആണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

الذي خلق سبع سماوات ومن الأرض مثلهن يتنزل

0: الله قد أحاط بكل شيء علما.
1: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: غيب السماوات والأرض والله بصير بما تعملون.
1: جزاكم الله خيرا. نام കേട്ട് കഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹുജുറാത്ത് 6 മുതൽ 18 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മറോത്തി.
2: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആൻ പ്രോഗ്രാമിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഫജർ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാജിദ് അസ്സാമിൽ.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: പീസ് റേഡിയോ.

0: പീസ് ഖുറാൻ റേഡിയോ തൻസീൽ സൂറത്തുൽ ഖമർ സൂറത്തു അസ്സഫ് പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: الذي فطرني وإليه ترجعون. വിശുദ്ധ ഖുർആൻ 36 അധ്യായം സൂറ യാസീനിലെ 18 മുതൽ 22 കൂടിയ ആയത്തുകളാണ് പാരായണം ചെയ്തത്. യാസീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ആയത്തുകളാണ് ഇവ. ഇതിനു മുമ്പ് കഴിഞ്ഞുപോയ 4 ആയത്തുകളിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളായിരുന്നു പരാമർശിച്ചിരുന്നത്. ആ ക്ലാസുകൾ ശ്രദ്ധിച്ച ആളുകൾക്ക് അത് ഓർമ്മയിലുണ്ടാകും. ഇവിടെ ഇതിൻ്റെ ഈ ആയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് എന്ന ഒരു ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിലെ ഓരോ വാക്കുകളുടെ അർത്ഥത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നതിന് മുമ്പ് പാരായണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. തജ്വീദിൻ്റെ നിയമങ്ങൾ അതുമാത്രമായി പഠിക്കാനും ഏറ്റവും ചുരുങ്ങിയത് നല്ല പാരായണങ്ങൾ ശ്രദ്ധിക്കാനും അതിലൂടെ നമ്മുടെ ഖിറാഅത്ത് ശരിപ്പെടുത്താനും ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തട്ടെ. ഖാലൂ ഇന്ന എന്ന് പറയുന്നിടത്ത് ഒരു മദ് ഉണ്ട്. അത് ദീർഘിപ്പിച്ചോ മിതമായ രൂപത്തിലോ സാധാരണ ഒരു മദ് ദീർഘ ഉച്ചാരണം നിർവഹിക്കുന്ന രൂപത്തിലോ പാരായണം ചെയ്യാവുന്ന രൂപത്തിലുള്ള ആ വിഭാഗത്തിൽപ്പെട്ട ഇനത്തിൽപ്പെട്ട മദ്ദാണ്. അത് മദ് മുംഫസിലാണ്. ഖാലൂ ഇന്ന ഇന്ന എന്നോതുമ്പോൾ പാരായണത്തിലെ ഒരു അടിസ്ഥാന നിയമം ഷദ്ദുള്ള എല്ലാ നൂനുകളും മണിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന തത്വയ്യർനാബിക്കും ലഇല്ലം തൻതഹു എന്ന് പറയുന്നിടത്ത് ആ നൂന് ലാമിൽ ലയിച്ചു ചേർന്നാണ് ഉച്ചരിക്കപ്പെടേണ്ടത്. ലഇൻ ലം എന്നതല്ല പറയണം. ലഇൻ എന്നതിലെ സുക്കൂനുള്ള നൂന് ലഇല്ലം അത് അടുത്ത ലാമിൽ അലിഞ്ഞു ചേരുന്നു, എന്നാൽ മണിക്കാനും പാടില്ല. ലഇല്ലം തൻതഹു എന്നല്ല തൻ, അതിലെ നൂനിനെ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. ലഇല്ലം തൻതഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്ന. ഇവിടെ എല്ലാം ശദ്ദുള്ള മീമുകളും നൂനുകളുമൊക്കെയാണ് വന്നിട്ടുള്ളത്. വലയമസ്സന്നകും എന്ന് പറയുന്നിടത്ത് ശദ്ദുള്ള നൂനുണ്ട്. വലയമസ്സന്നകും മിന്ന, അവിടെ വലയമസ്സന്നകും എന്ന് പറഞ്ഞതിലെ ആ മീമ് മിന്ന എന്ന മീമിൽ ലയിച്ച് മണിച്ചുകൊണ്ട് ഇത് ആമോടുകൂടി ഓതണം. അദാബുൻ അലീം, ഇവിടെ അദാബുൻ എന്ന് അദാബുൻ ആ തൻവീനിലെ ഉച്ചാരണത്തിൽ വരുന്ന സുക്കൂനുള്ള നൂനിനെ അദാബുൻ എന്ന് വ്യക്തമാക്കി തന്നെ പറയണം ചെയ്യണം. ഖാലൂ ത്വാഇറുക്കും എന്ന് പറയുന്നിടത്തുള്ള മദ് മുത്തസിലാണ്, ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. അഇൻ ദുക്കിർത്തും അടുത്ത പാരായണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അസുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. അതിനുശേഷം ദാലാണ് വന്നിട്ടുള്ളത്. ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ വജാഅ മിൻ അഖ്സ എന്ന് പറയുന്നിടത്ത് വജാഅ അവിടെ മദ്ദുണ്ട്, അത് ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. മദ്ദു മുത്തസിലാണ്. മിൻ അഖ്സ എന്നവിടെ വ്യക്തമായി പാരായണം ചെയ്യണം, കാരണം അതിനുശേഷം ഹംസാണ് വന്നിട്ടുള്ളത്. മിൻ അഖ്സൽ മദീനത്തി റജുലുൻ എന്ന് വ്യക്തമാകാൻ പാടില്ല. റജുലുൻ അതിലെ ഇൻ എന്ന ഉച്ചാരണം തൊട്ടടുത്ത് വരുന്ന യാ ഇൽ ലയിപ്പിക്കുകയും അണിച്ചുകൊണ്ടോതുകയും വേണം. റജുലു യസ്അ ഖാല യാ ഖൗമി തബിഉൽ മുർസലീൻ തബിഉ മല്ലാ യസ്അലുകും ഇത്തബിഉ മല്ലാ മല്ലാ മൻ ലാ എന്നല്ല ഓതേണ്ടത്. ആ സുക്കൂനുള്ള നൂനിനെ തൊട്ടടുത്ത ലാമിൽ ലയിപ്പിച്ചുകൊണ്ട് മണിക്കാതെ പാരായണം ചെയ്യണം. ഇത്തബിഉ മല്ലാ യസ്അലുകും അജ്റൻ വഹും അജ്റൻ വഹും മുഹ്തദൂൻ അജ്റൻ വ അല്ല അജ്റൻ വഹും എന്ന് പാരായണം ചെയ്യണം. വമാലിയ ലാ അഅ്ബുദു അല്ലദീ ഫതറനി വ ഇലൈഹി തുർജഊൻ. പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അത് ആ രൂപത്തിൽ തന്നെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഓതാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തണം. ഇനി സഹോദരങ്ങളെ, നമുക്കതിൻ്റെ ആയത്തിൻ്റെ ആശയങ്ങളിലേക്ക്, അതിൻ്റെ അർത്ഥത്തിലേക്ക് ഒന്ന് നോക്കാം. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? അതിൻ്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ആദ്യ ആയത്ത് 18-ാമത്തെ ആയത്ത് നോക്കുക. ഖാലു, അവർ പറഞ്ഞു. മുമ്പ് പറഞ്ഞ ആയത്തുകളിലുള്ളത് അസ്ഹാബുൽ ഖറിയ, ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലേക്ക് നിയോഗിക്കപ്പെട്ട മൂന്ന് പ്രവാചകന്മാർ, ആദ്യ രണ്ടുപേരെ അള്ളാഹു നിയോഗിച്ചു. ആ രണ്ടുപേരെ അവർ കളവാക്കി. അതിനുശേഷം മൂന്നാമത്തെ ഒരാളെ കൊണ്ടുകൂടി അള്ളാഹു അവരെ ശക്തിപ്പെടുത്തി. മൂന്ന് പ്രവാചകന്മാരെയും അവർ നിഷേധിച്ചു. ആ പ്രവാചകന്മാരും ആ നാട്ടിലെ ജനതയും തമ്മിലുള്ള ഒരു സംസാരമാണ് കഴിഞ്ഞ ആയത്തുകളിലൂടെയൊക്കെ വിശദീകരിക്കുന്നത്, പരാമർശിക്കപ്പെടുന്നത്. ഒരു പറയുന്നു, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാരാണ്. ഗ്രാമത്തിലെ ആളുകൾ തിരിച്ചു പ്രതികരിക്കുന്നു, നിങ്ങളും മനുഷ്യരല്ലേ, അങ്ങനെ അള്ളാഹു ഒരു പ്രവാചകന്മാരെ അയച്ചിട്ടില്ല. അവർ വീണ്ടും പറയുന്നു, ഞങ്ങൾ പ്രവാചകന്മാരാണെന്ന് അള്ളാഹുവിന് തന്നെ അറിയാം, അള്ളാഹുവിനറിയാം. ഞങ്ങളുടെ ബാധ്യത നിങ്ങൾക്കിത് എത്തിച്ചു തരലാണ്. പ്രവാചകന്മാർ ഈ വാചകം പറഞ്ഞതിന് ശേഷം പിന്നെ ആ നാട്ടുകാർ, ആ ഗ്രാമവാസികൾ പ്രതികരിക്കുന്നതാണ് ഈ ആയത്തിലുള്ളത്. ഖാലു, അവർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, ഇന്ന, തീർച്ചയായും ഞങ്ങൾ, തഥയ്യർനാബിക്കും, നിങ്ങളെ കൊണ്ട് ദുശകുനത്തിലായിരിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്കൊരു ദുശകുനമാണ്. തഥയ്യർന, ഞങ്ങൾ ദുശകുനം ബാധിച്ചിരിക്കുന്നു. ബിക്കും, നിങ്ങളാൽ. ലഇൻ, ഇല്ലെങ്കിൽ, എങ്കിൽ, ലഇൻ, എങ്കിൽ, ലം, ഇല്ല, ലഇല്ലം, ഇല്ലെങ്കിൽ, തൻതഹു, നിങ്ങൾ അവസാനിപ്പിക്കുക. ലഇല്ലം തൻതഹു, നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, ലനർജുമന്നക്കും, റജമ എന്ന് പറഞ്ഞാൽ എറിയുക എന്നാണ്. ലനർജുമന്ന, ഞങ്ങൾ നിങ്ങളെ എറിയുക തന്നെ ചെയ്യും. വലയമസന്നക്കും, നിങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും. മിന്ന, ഞങ്ങളിൽ നിന്ന്, അദാബുൻ, ശിക്ഷ, അലീം, വേദനയുൾ. നിങ്ങൾ പ്രവാചകന്മാരാണെന്നൊക്കെ പറഞ്ഞു വന്ന് ഇവിടെ നടത്തുന്ന ഈ പ്രചരണങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളെ കല്ലെടുത്തെറിയുകയും ഞങ്ങളുടെ അടുത്തു നിന്ന് നല്ല വേദനയുള്ള ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നാണ് ആ സമൂഹം പ്രവാചകന്മാരെ ഭീഷണിപ്പെടുത്തിയത്. ഖാലു, പ്രവാചകന്മാർ അതിനോട് പ്രതികരിക്കുകയാണ്. ഖാലു, അവർ പറഞ്ഞു, അഥവാ പ്രവാചകന്മാർ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ത്വാഇറുക്കും, നിങ്ങളുടെ ദുശകുനം. മഅക്കും, മഅ കൂടെക്കും, നിങ്ങൾ. മഅക്കും, നിങ്ങളുടെ കൂടെ തന്നെയാണ്. അഇൻ ദുഃഖിർത്തും, നിങ്ങൾക്ക് ഉത്ബോധനം നൽകിയതിനാലാണോ? അഇൻ ദുഃഖിർത്തും, നിങ്ങൾ ഉത്ബോധനം ചെയ്യപ്പെട്ടതിനാലാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ബൽ, എന്നാൽ, അൻതും, നിങ്ങൾ, ഖൗമുൻ, ഒരു ജനതയാണ്, മുസ്രിഫൂൻ, അതിരുകവിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അതിരുകവിഞ്ഞ ഒരു ജനതയാകുന്നു. ഒരിക്കൽ കൂടി 19-ാമത്തെ ആയത്തിൻ്റെ ആശയമൊന്ന്, അർത്ഥമൊന്ന് ശ്രദ്ധിക്കുക. ഖാലു, അവർ പറഞ്ഞു, അഥവാ പ്രവാചകന്മാർ പറഞ്ഞു. ത്വാ ഇറുക്കും, നിങ്ങളുടെ ദുശകുനം. മഅക്കും, നിങ്ങളുടെ കൂടെ തന്നെയാണ്. അഇൻ ദുഃഖിർത്തും, നിങ്ങൾ ഉപദേശിക്കപ്പെട്ടതിനാലാണോ, നിങ്ങൾക്ക് ഉത്ബോധനം നൽകിയതിനാലാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ബൽ, പക്ഷേ, എന്നാൽ, അൻതും, നിങ്ങൾ, ഖൗമുൻ, ഒരു ജനതയാകുന്നു, മുസ്രിഫൂൻ, അതിരുകവിഞ്ഞവരായ ജനതയാകുന്നു നിങ്ങൾ. നിങ്ങൾ അതിരുകവിഞ്ഞിരിക്കുന്നു. വന്നു. ഈ പ്രവാചകന്മാർ ജനങ്ങളോട് സംസാരിക്കുകയും ആ നാട്ടിലെ ജനങ്ങൾ ഇവരോട് കലഹിക്കുകയും എതിർക്കുകയും അവരുടെ പല വിധത്തിലുള്ള വാദമുഖങ്ങൾ നിരത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജാ വന്നു. മിൻ അഖ്സ അറ്റത്തു നിന്ന്, മിൻ അഖ്സ അറ്റത്ത് നിന്ന് ആണോ മിൻ എന്നതിൻ്റെ അർത്ഥം? അൽ മദീന പട്ടണത്തിൻ്റെ, ആ പട്ടണത്തിൻ്റെ അറ്റത്തു നിന്ന്, അങ്ങേ അറ്റത്തു നിന്ന് ഒരാൾ വന്നു. റജുലുൻ ഒരാൾ, യെസ് ആ ധൃതിപ്പെട്ടുകൊണ്ട് വേഗത്തിൽ വന്നു. കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ ഗ്രാമത്തിൻ്റെ അറ്റത്തു നിന്ന്, ആ നാടിൻ്റെ അറ്റത്തു നിന്നൊരാൾ വേഗത്തിൽ വന്നിട്ട് എന്താണ് പറഞ്ഞത്? യാ കൗം, കൗമേ മനുഷ്യരെ, ജനതയെ, സമൂഹമേ, ഇത്തബിഊ നിങ്ങൾ പിൻപറ്റുക, അൽ മുർസലീൻ ഈ പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റുക. അദ്ദേഹം നിങ്ങൾ അവരെ പിൻപറ്റണം എന്നു പറയാൻ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ന്യായം എന്താ? ഇത്തബിഊ നിങ്ങൾ പിൻപറ്റൂ, മൻ ഒരാളെ അല്ലെങ്കിൽ ചിലരെ, ലാ യസ്അലു ചോദിക്കുന്നില്ല, ലക്കും നിങ്ങളോട്, അജ്റൻ പ്രതിഫലം, വഹും അവരാകട്ടെ, മുഹ്തദൂൻ സന്മാർഗികളുമാകുന്നു. സന്മാർഗികളായ നിങ്ങളോട് പ്രതിഫലം ആവശ്യപ്പെടാത്ത ആളുകളെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളൂ. രണ്ടാമത്തെ കാരണം അദ്ദേഹം വീണ്ടും വിശദീകരിക്കുകയാണ്. വമാലിയ, എനിക്കെന്താണ്, എനിക്കെന്തു തടസ്സമാണ്, എൻ്റെ മുന്നിൽ എന്ത് ന്യായമാണ്? വമാലിയ എന്താണുള്ളത്? ലാ അഅബുദു, അഅബുദു അബദ യഅബുദു ഇബാദ, ലാ അഅബുദു ആരാധിക്കാതിരിക്കാൻ എന്താണ് എനിക്കുള്ളത്? അല്ലതി ഒരുത്തനെ, യാതൊരുവനെ, ഫത്തറനീ അവൻ എന്നെ സൃഷ്ടിച്ചു, വ ഇലൈഹി അവനിലേക്കാണ്, തുർജഊൻ നിങ്ങൾ മടക്കപ്പെടുന്നത്. ഫത്തറനീ അവൻ എന്നെ സൃഷ്ടിച്ചു, വ ഇലൈഹി അവനിലേക്കാണ്, തുർജഊൻ നിങ്ങൾ മടക്കപ്പെടുന്നത്. വമാലിയല അഅബുദുല്ലദി ഫത്തറനീ എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്തു തടസ്സമാണുള്ളത്? വ ഇലൈഹി തുർജഊൻ അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. ഇത്രയുമാണ് ആ മൂന്ന് നാല് ആയത്തുകളുടെ, അഞ്ചോളം വരുന്ന ആയത്തുകളുടെ അർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ വിശദീകരണം എന്ന നിലക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് ഉചിതമാകും എന്ന് തോന്നുന്നു. ഒന്ന്, ഖാലു അവർ പറയുന്നു, ആ നാട്ടുകാർ പ്രവാചകന്മാരോട് പറയുകയാണ്, ഇന്നാ തത്വയ്യർനാബിക്കും, നിങ്ങൾ കാരണം, നിങ്ങളെക്കൊണ്ട് ഞങ്ങൾ ദുശകുനത്തിലായിരിക്കുന്നു. ഇന്നാ തത്വയ്യർന, ഞങ്ങൾ ദുശകുനത്തിലായിരിക്കുന്നു, ബിക്കും നിങ്ങളെ, നിങ്ങൾ കാരണത്താൽ നിങ്ങളെക്കൊണ്ട്. ലഇല്ലം തൻതഹു, നിങ്ങളിത് അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ, ലനർജുമന്നക്കും ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞോടിക്കും, വലയമസന്നക്കും നിങ്ങൾക്ക് ബാധിക്കുകയും ചെയ്യും, മിന്ന ഞങ്ങളിൽ നിന്ന് അദാബുന്നലീം വേദനയേറിയ ശിക്ഷ, നല്ല നിങ്ങൾക്ക് ഞങ്ങൾ തരും, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ എറിയും, അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കണം, നിങ്ങൾ കാരണമാണ് ഇവിടെ ആകെ പ്രശ്നം. തിരിച്ചു പറയാൻ പ്രവാചകന്മാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ത്വാ ഇറുക്കും മാക്കും, നിങ്ങളുടെ ദുശകുനം നിങ്ങളുടെ കൂടെ തന്നെയാണ്. ഇൻ ദുഃഖിർത്തും, ഞങ്ങൾ എന്താണ് നിങ്ങളോട് അരുതാത്തത് പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളെ, നിങ്ങൾക്ക് ഉത്ബോധനം നൽകിയതിനാലാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവിടെ ഇവർ പറയുന്നത്, ഞങ്ങൾക്കിവിടെയുള്ള എല്ലാ പ്രയാസങ്ങളും നിങ്ങൾ ഇവിടെ കുറച്ചാളുകൾ വന്ന് പുതിയ കുറേ വാദങ്ങൾ ഉന്നയിക്കുകയും അവതരിപ്പിക്കുകയുമാണ്. പ്രവാചകന്മാർ പറയണം, അല്ല, ഞങ്ങളല്ല പ്രശ്നക്കാർ, നിങ്ങൾ തന്നെയാണ് പ്രശ്നക്കാർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും നിലക്കുള്ള ഒരു ശകുനപ്പിടയെ മതം പ്രോത്സാഹിപ്പിക്കുകയോ ഖുർആൻ പഠിപ്പിക്കുകയോ അല്ല. ഒരു ജനത അവരുടെ അന്ധവിശ്വാസം വിശദീകരിക്കുന്നു. എന്നാൽ പ്രവാചകന്മാർ പറയുന്നത്, ഞങ്ങളെ കൊണ്ടൊന്നും അല്ല പ്രശ്നം, നിങ്ങൾക്ക് എന്തെങ്കിലും നിലക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. അല്ലെ, ഇസ്ലാം ഒരിക്കലും ആ നിലക്കുള്ള ഒരു ദുശകുനത്തെ പഠിപ്പിക്കുന്നില്ല. ദുശകുനമില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എല്ലാം അള്ളാഹുവിൻ്റെ കദറും ഖലാഉം മഷീഅത്തും ഇറാദത്തും അനുസരിച്ചാണ് നടക്കുന്നത്. റബ്ബിൻ്റെ ഉദ്ദേശവും റബ്ബിന്റെ വിധിയും റബ്ബിന്റെ കണക്കാക്കലും അനുസരിച്ച് കാര്യങ്ങൾ നടക്കൂ. പിന്നെ എന്താണ് നിങ്ങളുടെ കൂടെ തന്നെയാണ് നിങ്ങളുടെ ദുശ്ശകുനമെന്ന് പ്രവാചകന്മാർ അവരോട് പ്രതികരിച്ചത്. ഷെയ്ഖ് സഅദി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത്, ത്വാഇറുക്കും മഅകും, നിങ്ങളുടെ ശകുനപ്പിഴ അത് നിങ്ങളോടൊപ്പം തന്നെയാകുന്നു എന്ന് പറഞ്ഞാൽ, വഹുവ മാ മഅഹും മിനശ്ശിർക്കി വശ്ശർരിൽ മുഖസലി ലിവുഖൂഇൽ മക്രൂഹി വന്നഖ്മ വഇർത്തിഫാഇൽ മഹ്ബൂബി വന്നിഅമ. നിങ്ങളുടെ അടുത്തുള്ള ശിർക്കും നിങ്ങളുടെ അടുത്തുള്ള ബഹുദൈവ വിശ്വാസവും തിന്മയും കാരണത്താൽ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാനും അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളിൽ ഇറങ്ങാനും കാരണമാകും. അതോടൊപ്പം നിങ്ങളേറെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അവൻ അത് ഉയർത്തിക്കളയാനും അത് കാരണമായിത്തീരും. നിങ്ങൾക്ക് എന്തെങ്കിലും വെറുപ്പോ അപകടങ്ങളോ പരീക്ഷണങ്ങളോ ബാധിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും അനുഗ്രഹങ്ങൾ നടക്കാതിരിക്കുകയോ അള്ളാഹു അവൻ്റെ ആ അനുഗ്രഹം എടുത്തുകളയുകയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ശിർക്കും തിന്മയുമാണ് അതിനു കാരണം. അതാണ് ത്വാഇറുക്കും മഅകും, നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളുടെ കൂടെ തന്നെയാകുന്നു എന്ന് പ്രവാചകന്മാർ അവരോട് പ്രതികരിക്കാനുള്ള കാരണം. സുഹൃത്തുക്കളെ, 20-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്, വജാ വന്നു, മിനഖുസൽ മദീന പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്തുനിന്ന് റജുലുൻ ഒരാൾ, യെസ് ആ ധൃതിപ്പെട്ടുകൊണ്ട് ഒരാൾ വന്നു. അയാൾ പറഞ്ഞു, യാ ഖൗം, സമൂഹമേ, ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുക, അൽ മുർസലീൻ, ഈ പ്രവാചകന്മാരെ. നിങ്ങൾക്കെന്താ ഈ പ്രവാചകന്മാരെ പിൻപറ്റിയാൽ? എന്നിട്ടെന്താ അദ്ദേഹം ന്യായം പറയുന്നത്? ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റേണ്ടതുമല്ല, യെസ് ആലുക്കും മജിറ, നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്തവരെയാണ്. ബഹുമുഹത്തതൂൻ, അവരാണട്ടെ സന്മാർഗികളുമാകുന്നു. സന്മാർഗികളായ ആളുകൾ അവരുടെ സന്മാർഗത്തിലേക്ക് ഒരു പ്രതിഫലേച്ഛയുമില്ലാതെ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ നിങ്ങൾക്കെന്തുകൊണ്ട് അവരെ പിൻപറ്റിക്കൂടാ? സുഹൃത്തുക്കളെ, പ്രവാചകന്മാരെല്ലാവരും ആ നിലക്ക് അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്ന ആളുകളായിരുന്നു. അവർ നിഷ്കാമകർമ്മികളായിരുന്നു. ഒരു പ്രതിഫലവും ഒരു സമൂഹത്തോടും അവർ ആവശ്യപ്പെട്ടിട്ടില്ല. സൂറ അൻആമിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്ന ആയത്ത് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഉലാഇക്കല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റാ ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ. ഉലാഇക്കല്ലദീന ഹദല്ലാഹ്, അവരെയെല്ലാം അള്ളാഹു സന്മാർഗത്തിലാക്കിയിരിക്കുന്നു. ഫബിഹുദാഹു മുഖ്തദി, അവരുടെ സന്മാർഗത്തെ നീ പിൻപറ്റുക. ഖുൽ, പറയുക, ലാ അസ്അലുകും അലൈഹി അജ്റ, ഇതിൻ്റെ മേൽ ഒരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ, ഇത് അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഒരു ഉത്ബോധനം മാത്രമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ കൽപ്പിക്കുകയാണ്. പൂർവികരായ പ്രവാചകന്മാരെല്ലാം അങ്ങനെയായിരുന്നു, ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ. എന്നാൽ പ്രവാചകന്മാർ വലിയ സമ്പന്നന്മാരും ധനാഢ്യന്മാരും സമൂഹത്തിൽ ആ നിലക്ക് സുഖസൗകര്യങ്ങളും ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ദരിദ്രന്മാരും പാവപ്പെട്ടവരുമൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് പ്രവാചകന്മാരുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പ്രവാചകന്റെ വീട്ടിൽ അടുപ്പ് പുകയാത്ത മാസങ്ങളുണ്ടായി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്ന ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രവാചകൻ ചുളിഞ്ഞുകൂടിയിരുന്ന് ഞരങ്ങിയിരുന്ന് വിശപ്പ് സഹിക്കാതെ എന്ന് പറയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ടും ആത്മീയത ഒരു ചൂഷണത്തിൻ്റെ വഴിയായി ഒരു പ്രവാചകനോ ഒരു സ്വഹാബിയോ സ്വീകരിച്ചിട്ടില്ല. മതം ഏറ്റവും വലിയ ചൂഷണത്തിൻ്റെ മാർഗമായി മാനദണ്ഡമായി സ്വീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ആയത്തുകളൊക്കെ നമ്മൾ പഠിക്കുകയും അതിൻ്റെ പാഠം ഉൾക്കൊള്ളുകയും ഒക്കെ ആവശ്യമാണ്. വലിയ സന്ദേശമാണ് സമൂഹത്തിന് ഈ ഇത്തരം ആയത്തുകൾ നൽകുന്നത്. അഹ്ലുബൈത്തിൻ്റെ പേരിൽ, പ്രവാചക കുടുംബത്തിൻ്റെ പേരിൽ, മത പാണ്ഡിത്യത്തിൻ്റെ പേരിൽ, മതസ്ഥാപനങ്ങളുടെ പേരിൽ, ആത്മീയതയുടെ പേരിൽ ദിവ്യശക്തിയുണ്ടെന്ന് വാദിച്ചുകൊണ്ട് ചില ആൾദൈവങ്ങൾ മരിച്ചുകഴിഞ്ഞാൽ അവരുടെ ആസ്തി ആയിരക്കണക്കിന് കോടികളിൽ കണക്കാക്കുന്ന സ്ഥിതിവിശേഷം ലോകത്ത് നിലനിൽക്കുമ്പോൾ പ്രവാചകന്മാരെങ്ങനെയാണ് ആത്മീയത കൈകാര്യം ചെയ്തിരുന്നത്? ഞാൻ നിങ്ങളോട് പ്രതിഫലം ആവശ്യപ്പെടുന്നില്ല. മഹാനായ ഹൂദ്നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് സൂറത്ത് ഹൂദിലെ 50-51 ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. യാ ഖൗം ലാ അസ്അലുക്കും അലൈഹി അജ്റ, മനുഷ്യരെ, സമൂഹമേ, ഞാൻ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ല അലല്ലദീ ഫതറനി അഫല താഖിലൂൻ, എന്നെ സൃഷ്ടിച്ചവനായ റബ്ബ് എനിക്ക് നൽകുന്ന പ്രതിഫലം എന്തോ ആ പ്രതിഫലം മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദഖ പോലും സ്വീകരിക്കാറുണ്ടായിരുന്നില്ല. പ്രവാചകന്മാർക്ക് സ്വദഖ സ്വീകരിക്കാൻ പാടില്ല. ഹാഷിബ് ഇബ്നു അബ്ദു മനാഫിന്റെ കുടുംബത്തിന് സകാത്ത് സ്വീകരിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കഴിഞ്ഞാൽ, പ്രവാചകന്റെ വഫാത്ത് സംഭവിച്ചാൽ, പ്രവാചകന്റെ സമ്പത്ത് അനന്തരാവകാശികൾക്ക് അനന്തരമായി സ്വീകരിക്കാൻ പാടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, നഹ്നു മഅശറുൽ അംബിയാഇ ലാ നൂറഫ്, ഞങ്ങൾ പ്രവാചകന്മാർ, ഞങ്ങൾ ഒരിക്കലും അനന്തരമെടുക്കപ്പെടുകയില്ല. പ്രവാചകന്മാർ വഫാത്തായാൽ അവരുടെ മയ്യത്തു പരിപാലനത്തിന് ആവശ്യമായ സമ്പത്ത് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് സ്വദഖയാണ് എന്ന പ്രവാചകൻ പഠിപ്പിച്ചത്. പ്രവാചകനോ പ്രവാചക കുടുംബമോ പ്രവാചകത്വത്തിൻ്റെ പേരിൽ എന്തെങ്കിലും നിലക്കുള്ള ഒരു സമ്പാദ്യം ഉണ്ടാക്കിയിട്ടില്ല. മറ്റു പലർക്കും അനുവദനീയമായ സാമ്പത്തിക വരുമാനങ്ങൾ പോലും പ്രവാചകനും പ്രവാചകത്വ കുടുംബവും മാറ്റിവെച്ചിരുന്നു എന്നാണ് ഹദീസും ഖുർആനുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതേ ആശയം തന്നെയാണ് ഈ ആയത്തിലുമുള്ളത്. ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റം വഹും മുഹ്തദൂൻ, നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്തവരെ നിങ്ങൾ പിൻപറ്റുക. എന്നിട്ട് അദ്ദേഹം അടുത്ത ഒരു കാരണം പറയുകയാണ്, എന്തുകൊണ്ടാണ് ഇവരെ പിൻപറ്റണം എന്ന് പറയുന്നത്. വമാലിയ ലാ അഅബുദു, എനിക്കെന്തു തടസ്സമാണുള്ളത് ഞാൻ ആരാധിക്കാതിരിക്കാൻ. അല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനെ, എനിക്ക് ജീവൻ നൽകിയവൻ, എനിക്ക് കാഴ്ച നൽകിയവൻ, എനിക്ക് കേൾവി നൽകിയവൻ, എനിക്ക് വെള്ളം നൽകുന്നവൻ, എനിക്ക് വായു നൽകുന്നവൻ, എനിക്ക് ഈ ഭൂമി വാസയോഗ്യമാക്കി തന്നവൻ. യാ അയ്യുഹൻ നാസു ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശാ വസ്സമാഅ ബിനാഅ وَأَنزَلَ مِنَ السَّمَاءِ مَاءً വാനലോകത്തു നിന്ന് വെള്ളമിറക്കി തന്നവൻ, ഭൂമി ജീവിക്കാൻ വാസയോഗ്യമാക്കി തന്നവൻ, എന്നെ സൃഷ്ടിച്ചവൻ, എന്റെ പൂർവ്വപിതാക്കന്മാരെ പടച്ചവൻ, അവനെ ആരാധിക്കുക എന്ന വിശുദ്ധ ഖുർആനിന്റെ അതേ ആശയം അത് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഞാൻ എന്തിന് എന്നെ പടച്ചവൻ ആരാധിക്കാതിരിക്കണം? അതാണല്ലോ ഏറ്റവും നീതി, അതാണല്ലോ ഏറ്റവും പ്രകൃതിദത്തമായ ആരാധനാ രീതി എന്ന് ആ സമൂഹത്തെ അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു വാചകമാണ് ഈ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരിക്കൽ കൂടി ആയത്തുകളുടെ അർത്ഥത്തിലൂടെ ഒന്ന് കടന്നു പോകാം. ഖാലൂ, അവർ പറഞ്ഞു, ആ സമൂഹം, ആ നാട്ടുകാർ പറയുകയാണ്, ഇന്ന തത്വയ്യർനാബിക്കും, ഞങ്ങൾ നിങ്ങൾ കാരണത്താൽ ദുശകുനത്തിലായിരിക്കുന്നു. ലഇല്ലം തൻതഹു, നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ, ലനർജുമന്നക്കും, ഞങ്ങൾ നിങ്ങളെ എറിയുക തന്നെ ചെയ്യും. വലയമസന്നക്കും മിന്ന അദാബുൻ അലീം, ഞങ്ങളിൽ നിന്ന് വേദനയേറിയ ശിക്ഷ നിങ്ങൾക്ക് ബാധിക്കുകയും ചെയ്യും. ഖാലു, പ്രവാചകന്മാർ പറഞ്ഞു, ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളോടൊപ്പം തന്നെയാകുന്നു. ഐന്ദുക്കിർത്തും, ഞങ്ങൾ നിങ്ങൾക്ക് ഉത്ബോധനം നൽകിയതിനാലാണോ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത്? ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, അല്ല, നിങ്ങൾ അതിരുകവിഞ്ഞ ഒരു ജനതയാകുന്നു. വജാ അമിൻ അഖ്സ്വൽ മദീന, ആ പട്ടണത്തിൻ്റെ അറ്റത്തു നിന്നൊരാൾ വന്നു, റജുലിൽ നിന്നൊരാൾ വന്നു, യെസ് ആ ധൃതിപ്പെട്ടുകൊണ്ട്. ഖാൽ, അദ്ദേഹം പറഞ്ഞു, യാ ഖൗം, സമൂഹമേ, ഇത്തബിഉൽ മുർസലീൻ, ഈ പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റുക. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റേണ്ടത്, മല്ലാ യസ്അലുക്കും അജ്റ, നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്തവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വഹും മുഹ്തദൂൻ, അവരാകട്ടെ സന്മാർഗികളുമാകുന്നു. വമാലിയ, എനിക്കെന്തു തടസ്സമാണുള്ളത്, എനിക്കെന്താണുള്ളത്. ലാ അഅബുദു, ആരാധിക്കാതിരിക്കാൻ. അല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കാൻ. വ ഇലൈഹി തുർജഊൻ, അവനിലേക്കാണല്ലോ നിങ്ങൾ മടക്കപ്പെടുന്നത്. ഇത്രയുമാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ പഠനങ്ങൾക്ക് സമയം കണ്ടെത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു ഇത്തരം ആയത്തുകൾ പഠിക്കാനും അതിൻ്റെ ഗുണപാഠങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആനിൻ്റെ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനിയിലൂടെ നാം കേൾക്കുന്നത്.
5: വചനം 106. ഫഅമ്മാ, എന്നാൽ, അല്ലദീന ശഖു, ദുർഭാഗ്യമടഞ്ഞവർ അല്ലെങ്കിൽ പരാജയപ്പെട്ടവർ, ഫഫിന്നാരി, നരകത്തിലായിരിക്കും, ലഹും, അവർക്കുണ്ടായിരിക്കും, ഫീഹാ, അതിൽ, സഫീറുൻ, ദീർഘശ്വാസം അഥവാ നെടുവീർപ്പ്, വശഹീഖ്, തേങ്ങിക്കരച്ചിലും അഥവാ അട്ടഹാസവും.

ഭൂമിയും ഇല്ലാമാശാഅ ഉദ്ദേശിച്ചതൊഴികെ റബ്ബുക നിന്റെ നാഥൻ, ഇന്ന റബ്ബക നിശ്ചയമായും നിന്റെ റബ്ബ്, ഫഅലുൻ നന്നായി പ്രവർത്തിക്കുന്നവനാണ്, ലിമാ യുരീദ് അവൻ ഉദ്ദേശിക്കുന്നത്.

0: ഭൂമിയും നിലനിൽക്കുമ്പോഴൊക്കെയും അതിൽ അവർ സ്ഥിരവാസികളായിക്കൊണ്ട് നിന്റെ റബ്ബ് ഉദ്ദേശിച്ചതൊഴികെ. നിശ്ചയമായും നിന്റെ റബ്ബ് താൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ചെയ്യുന്നവനാകുന്നു.
1: വചനം 108. അമ്മാ, എന്നാൽ അല്ലദീന സുഇദു, ഭാഗ്യം സിദ്ധിച്ചവർ, ഫഫിൽ ജന്നതി, സ്വർഗത്തിലായിരിക്കും, ഖാലിദീന, തിരവാസികളായിക്കൊണ്ട്, ഫീഹാ, അതിൽ, മാദാമത്ത്, നിലനിൽക്കുന്ന കാലത്തോളം, അസമാവാതു.

0: സൽഭാഗ്യം സിദ്ധിച്ചവരാകട്ടെ, അവർ സ്വർഗത്തിലുമായിരിക്കും. ആകാശങ്ങളും ഭൂമിയും നിലവിലിരിക്കുമ്പോഴൊക്കെയും അതിൽ അവർ സ്ഥിരവാസികളായിക്കൊണ്ട് നിന്റെ റബ്ബ് ഉദ്ദേശിച്ചതൊഴികെ മുറിഞ്ഞു പോകാത്ത ഒരു ദാനമായിക്കൊണ്ട്.
1: നിർഭാഗ്യരായ ദുർജനങ്ങൾ നരകത്തിലും സൽഭാഗ്യരായ സജ്ജനങ്ങൾ സ്വർഗത്തിലും സ്ഥിരവാസികളായിരിക്കുമെന്ന് പറഞ്ഞ ശേഷം രണ്ട് സ്ഥലത്തും ആകാശങ്ങളും ഭൂമിയും നിലകൊള്ളുന്ന കാലത്തോളം എന്നുകൂടി പറഞ്ഞു അതിനെ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കാലത്തും മുറിഞ്ഞു പോകാതെ നിലനിൽക്കുമെന്ന അർത്ഥത്തിൽ രാപ്പകൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം എന്നും നക്ഷത്രം വെളിപ്പെടുന്ന കാലം എന്നുമൊക്കെ അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെയുള്ള ഒരു പ്രയോഗമാണിതും. ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സ്വർഗീയാനുഗ്രഹങ്ങളും നരകീയ ശിക്ഷാനുഭവങ്ങളും ശാശ്വതമാണെന്നുള്ളതിൽ മുസ്ലിങ്ങൾക്ക് പൊതുവെ യോജിച്ച അഭിപ്രായമാണുള്ളത്. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗവാസികൾ അതിൽ ശാശ്വതരാണെന്ന് പറഞ്ഞതിന് ശേഷം അതിൽ അവസാനമില്ലെന്ന് കാണിക്കുമാറ് അബദ എക്കാലവും എന്നുകൂടി അതിനെ ശക്തിപ്പെടുത്തുന്നതായി 5-ാം അധ്യായത്തിൽ 122, 9-ാം അധ്യായത്തിൽ 22, 64-ാം അധ്യായത്തിൽ 9 മുതലായ സ്ഥലങ്ങളിൽ ഖുർആനിൽ കാണാവുന്നതാണ്. ഇതേ വാക്ക് തന്നെ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ 4-ാം അധ്യായത്തിൽ 169 72-ാം അധ്യായത്തിൽ 23 കാണാം. ആ നിലക്ക് 107-ാം വചനത്തിലും 108-ാം വചനത്തിലും ഇല്ലാ മാഷാ റബ്ബുക്ക നിന്റെ റബ്ബ് ഉദ്ദേശിച്ചതൊഴികെ എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം വിവരിക്കുന്നതിൽ ഖുർആൻ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ പല നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ളതായി കാണുന്നു. ആ വാക്കിലെ പദങ്ങളെ വ്യാഖ്യാനിക്കുന്നതിലോ അർത്ഥോദ്ദേശ വിവരണങ്ങളിലോ കേന്ദ്രീകൃതമാണവയെന്ന് പറയാം. പ്രസ്തുത അഭിപ്രായ വ്യത്യാസങ്ങളും അതതിൻ്റെ തെളിവുകളും വിമർശനങ്ങളും ചുരുക്കി ഉദ്ധരിച്ചാലും അത് കുറെ ദീർഘിച്ചു പോകും. അതിൽ കാര്യമായ പ്രയോജനം കാണുന്നുമില്ല. നരകത്തെ സംബന്ധിച്ച് മാത്രം പരിപൂർണമായ അർത്ഥത്തിലുള്ള ശാശ്വതത്വം ഇല്ലെന്ന് ചുരുക്കം ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. പ്രധാനമായും ചില യുക്തിന്യായങ്ങളാണ് അവർക്കുള്ള തെളിവ്. ഖുർആനിലെ ചില വാക്കുകൾ ഇതിനനുസരിച്ച് അവർ വ്യാഖ്യാനിക്കുകയും ചെയ്യും. ഈ വാദക്കാർ തന്നെയും അതിൻ്റെ താൽപ്പര്യവും ഉദ്ദേശവും വിവരിക്കുന്നതിൽ പല അഭിപ്രായക്കാരാകുന്നു. ഇത്തരം വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പ്രസ്താവനകളിൽ നിന്ന് നേർക്കുനേരെ വ്യക്തമാകുന്നതെന്തോ അതുമാത്രമാണ് നമുക്ക് അവലംബം. അതേസമയത്ത് നരകശിക്ഷാനുഭവങ്ങൾക്ക് പരിപൂർണ ശാശ്വതത്വം ഉണ്ടാകുന്നതിന് യുക്തിപരമായ കാരണങ്ങൾ തന്നെ ചില പണ്ഡിതന്മാർ വിവരിക്കുകയും ചെയ്യുന്നുണ്ട്.
2: നരകാവകാശികളായ ദുർഭാഗ്യവാന്മാർക്ക് ശാശ്വതമായ നരകശിക്ഷ നൽകുന്നത് അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ച് തന്നെയാണെന്നും അതിൽ നീതിക്കും ന്യായത്തിനും വിരുദ്ധമായ ഒന്നുമില്ലെന്നും അതിനെപ്പറ്റി ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമോ അവകാശമോ ഇല്ലെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 107-ാം വചനത്തിന്റെ അവസാനത്തിൽ ഇന്ന റബ്ബക ഫഅലുൽ ലിമാ യുരീദ്, നിശ്ചയമായും നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സ്വർഗാവകാശികളായ സൽഭാഗ്യവാന്മാർക്ക് നൽകപ്പെടുന്ന സ്വർഗീയ ജീവിതം ഒരു കാരണവശാലും നഷ്ടപ്പെടുകയില്ലെന്നും അതിന് യാതൊരുവിധ ഹാനിയും നേരിടുകയില്ലെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 108-ാം വചനത്തിന്റെ അവസാനത്തിൽ അതാ അൻ ഗൈറ മജ്ദൂദ്, മുറിഞ്ഞു പോകാത്ത ദാനം എന്നും പറഞ്ഞിരിക്കുന്നു. ഈ രണ്ട് വാക്യങ്ങളും പ്രത്യേകം ശ്രദ്ധേയമത്രേ.
3: വചനം 109. ഫലാതക്കു, അപ്പോൾ നീ ആയിരിക്കരുത്, ഫീമിരിയത്തിൻ, ഒരു സംശയത്തിലും അല്ലെങ്കിൽ തർക്കത്തിൽ, മിമ്മായഅബുദു, ആരാധിച്ചു വരുന്നതിനെപ്പറ്റി, ഹ ഉലായി, ഇക്കൂട്ടർ, മായഅബുദൂന, അവർ ആരാധിക്കുന്നില്ല, ഇല്ലാ കമാ, യാതെന്നുപോലെയല്ലാതെ, യഅബുദു, ആരാധിക്കുന്നു, ആബാഉഹും, അവരുടെ പിതാക്കൾ, മിൻ ഖബ്ലു, മുമ്പ്, വഇന്നാ, നിശ്ചയമായും നാം, ലമുവഫൂഹും, അവർക്ക് പൂർത്തിയാക്കി അഥവാ നിറവേറ്റി കൊടുക്കുന്നവർ തന്നെ, നസീബഹും, അവരുടെ ഓഹരി, ഗൈറ മൻഖൂസ്, ചുരുക്കപ്പെടാതെ അഥവാ കുറവ് വരുത്തപ്പെടാതെ.

0: കൂട്ടർ ആരാധിച്ചു വരുന്നതിനെപ്പറ്റി നീ യാതൊരു സംശയത്തിലും ആയിരിക്കരുത്. ഇവരുടെ പിതാക്കൾ മുമ്പ് ആരാധിച്ചിരുന്നത് പോലെയല്ലാതെ ഇവർ ആരാധിക്കുന്നില്ല, അഥവാ അവരെ ഇവരും അനുകരിക്കുന്നുവെന്നു മാത്രം. നിശ്ചയമായും നാം അവരുടെ ഓഹരി ഒട്ടും കുറവ് വരുത്തപ്പെടാത്ത വിധം അവർക്ക് നിറവേറ്റി കൊടുക്കുന്നവരുമാകുന്നു.
1: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരുടെ കാര്യത്തിൽ വല്ല സംശയവും ഉണ്ടായതുകൊണ്ടല്ല നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് നീ സംശയത്തിലായിരിക്കരുത് എന്ന് പറയുന്നത്. മറ്റുള്ളവർ മനസ്സിരുത്തുവാൻ വേണ്ടിയാണത്. അള്ളാഹുവിനെ ഇല്ലാത്ത വസ്തുക്കളെ അവർ ആരാധിക്കുന്നതിന് യാതൊരു തെളിവും ന്യായവും അവർക്കില്ലെന്നും പൂർവികന്മാരെ അന്ധമായി അനുകരിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നതെന്നും അതിൻ്റെ ഫലം അള്ളാഹു അവർക്ക് ശരിക്കും കാട്ടിക്കൊടുക്കുമെന്നുമാണ് പിന്നീട് പറഞ്ഞതിൻ്റെ സാരം.
2: വചനം 110. വലഖദ് ആതൈനാ, നാം കൊടുത്തിട്ടുണ്ട് മൂസാക്ക് അൽ കിതാബ, വേദഗ്രന്ഥം. ഫഖ്തുലിഫ, എന്നിട്ട് ഭിന്നിക്കപ്പെട്ടു. ഫീഹി, അതിൽ. വലൗല, ഇല്ലായിരുന്നെങ്കിൽ. കലിമത്തുൻ, ഒരു വാക്ക് അല്ലെങ്കിൽ വാക്യം. സബഖത്, മുൻകഴിഞ്ഞു. മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന്. ലഖുദിയ, തീരുമാനം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു. ബൈനഹും, അവർക്കിടയിൽ. വഇന്നഹും, നിശ്ചയമായും അവർ. ലഫീഷക്കിൻ, സംശയത്തിൽ തന്നെ. മിൻഹു, അതിനെപ്പറ്റി. മുരീബ്, ആശയക്കുഴപ്പത്തിലാക്കുന്ന അഥവാ ആശങ്കാജനകമായ.

0: മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായി, എന്നിട്ട് അതിൽ ഭിന്നാഭിപ്രായമുണ്ടായി. നിന്റെ റബ്ബിൽ നിന്ന് ഒരു വാക്ക് മുൻകഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ തീരുമാനമെടുക്കപ്പെടുമായിരുന്നു. അവരാകട്ടെ ഇതിനെക്കുറിച്ച് ആശങ്കാജനകമായ സംശയത്തിൽ തന്നെയാണ്.
1: വചനം 111. വഇന്ന കുല്ലൻ, നിശ്ചയമായും എല്ലാവരും, ലമ്മാലയുവഫിയന്നഹും, അവർക്ക് നിറവേറ്റിക്കൊടുക്കുക തന്നെ ചെയ്യും, അഥവാ നിറവേറ്റാതിരിക്കുകയില്ല. റബ്ബുക, നിന്റെ റബ്ബ്, അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ, ഇന്നഹു, നിശ്ചയമായും അവൻ, ബിമാ യഅമലൂന, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി, ഖബീറുൻ, സൂക്ഷ്മമായി അറിയുന്നവനാണ്.

0: അവർക്ക് അവരവരുടെ കർമ്മങ്ങൾ അഥവാ കർമ്മഫലങ്ങൾ നിന്റെ റബ്ബ് നിറവേറ്റിക്കൊടുക്കുക തന്നെ ചെയ്യും. നിശ്ചയമായും അവൻ അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
1: സാരം: ഖുർആനെ സംബന്ധിച്ചുള്ള ഈ ഭിന്നിപ്പും നിഷേധവും നടാടെ ഉണ്ടായതല്ല. മുമ്പ് മൂസാ നബി അലൈഹിസ്സലാമിക്ക് വേദഗ്രന്ഥം നൽകിയപ്പോൾ അതിനെ സംബന്ധിച്ചും ഇങ്ങനെയുണ്ടായിട്ടുണ്ട്. അതിനെതിരെ അവസാന നടപടിയെടുക്കുവാൻ അള്ളാഹുവിന് പ്രയാസമൊന്നുമില്ല. പക്ഷേ അത് പരലോകത്ത് വെച്ചായിരിക്കുമെന്ന് അവൻ മുമ്പേ നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ്. അല്ലായിരുന്നുവെങ്കിൽ അതിപ്പോൾ തന്നെ നടക്കുമായിരുന്നു. ഇനിയും ഇവർ ഖുർആനെപ്പറ്റി സംശയത്തിലും ആശയക്കുഴപ്പത്തിലുമായി തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം തികച്ചും അള്ളാഹു അവരെ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. അവരുടെ എല്ലാ ചെയ്തികളും അവൻ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മേൽ വിവരിച്ച ചരിത്ര സംഭവങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സത്യവിശ്വാസികൾക്കും അള്ളാഹു ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനി പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച വിശുദ്ധ ഖുർആനിന്റെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
3: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
6: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ശ്രോതാക്കൾക്ക് ദിവസവും വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു ജുസ് കേൾക്കാനുള്ള അവസരം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിൽ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ജുസ് 25. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ജസാകല്ലാ ഖൈറൻ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ജുസ് 25 നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ ആവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സഹ അൽ ജുനൈദ്. ഇന്നത്തെ കിഡ്സ് ടൈമിൽ നാം കേൾക്കുന്നത് അൽ മുത്തഫിഫീൻ 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം അൽ മുത്തഫിഫീൻ 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കേൾക്കാൻ അവസരം നൽകുന്ന പ്രോഗ്രാമാണ് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 69-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹാഖ 13 മുതൽ 37 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറക്.
1: أعوذ بالله من الشيطان الرجيم.

我爱。

0: ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേൾക്കുന്നത് സൂറത്തു ഗാഫിർ, വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിറിലെ 38 മുതൽ 55 കൂടിയ വചനങ്ങളാണ്. നമുക്കായി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖരീഫ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: അടുത്തതായി നാം കാതോർക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ, സൂറത്തു സാഫാത്ത്, സൂറത്തു സാദ്, സൂറത്തു സുമർ, സൂറത്തു ഗാഫിർ 1 മുതൽ 37 വരെയുള്ള വചനങ്ങളുമായി സഊദ് ഷുറൈമിന്റെ മനോഹരമായ പാരായണം നമുക്ക് കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ألم تر أن الله خلق السماوات والأرض بالحق إن يشأ يذهبكم و

0: അപ്പോൾ വീണ്ടും ഹുനഫ ഉണ്ടാവുന്ന മതി. ആ
1: ഹുനഫ വയുഖീമു സ്വലാത വയുതു സകാത വദാലിക്
0: ഒന്നുകൂടി ഹുനഫ
1: ഹുനഫ
0: സകാന്ന് നിർത്ത
1: വയുഖീമു സ്വലാത വയുതു സകാത വദാലിക്
0: സകാത്ത് നിർത്ത യുതു സകാ ഹുനഫ
1: ഹുനഫ വയുഖീമു സ്വലാത വയുതു സകാ

0: ഇൻഷാല്ലാ അത് അടുത്ത എപ്പിസോഡിൽ തീർക്കാം, കാരണം കുറച്ച് ദീർഘമായ സുഹൃത്താണല്ലോ. അടുത്ത എപ്പിസോഡിൽ തീർക്കാം ഇൻഷാല്ലാ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം, സൂറത്തു അൽ ബയ്യിന ആദ്യം മുതൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളെ അടുത്തറിയാൻ സഹായിക്കുന്ന പരിപാടിയിൽ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന ക്ലാസിൻ്റെ ആറാം ഭാഗം കേൾക്കാം. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് ഖുർആൻ ചാനൽ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പരിശ്രമങ്ങളും

0: അതിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. അറിവ് അന്വേഷിക്കുവാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അത് പ്രചരിപ്പിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ എപ്പിസോഡിലൂടെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഥവാ അക്ഷരങ്ങളുടെ വിശേഷണങ്ങളെക്കുറിച്ച്, സിഫാത്തുൽ ഹുറൂഫിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിപരീതമുള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ, അതിൽ വിപരീതമുള്ള സിഫത്തുകളിലെ അവസാനത്തെ ഇനത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അഥവാ അൽ ഇസ്മാത്തു വൽ ഇദ്ലാഖ്, ഇദ്ലാഖും ഇസ്മാത്തും. ഇതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നാം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് പഠിക്കാനും അത് അമലാക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിൻ്റെ ഉദ്ദേശം, ഇപ്പോഴത്തെ ജീവിത നിയമങ്ങളൊക്കെ പഠിക്കുന്നതിൻ്റെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം നിയമങ്ങൾ പഠിക്കുക എന്നതല്ല, മറിച്ച് ആ നിയമപ്രകാരം നമ്മുടെ പാരായണം ശരിപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. എന്ന് മാത്രമല്ല, ഏറ്റവും നല്ല രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ നാം പരിശീലിക്കുന്നുവെങ്കിൽ തജ്വീദ് നിയമങ്ങളോട് കൂടി തന്നെയാണ് നാം ഖുർആൻ പാരായണം പരിശീലിക്കേണ്ടത് എന്നർത്ഥം. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമത്തുൽ ജസരിയയിൽ പറയുന്നു, ഇമാം ഇബ്നുൽ ജസരി എന്ന് പറഞ്ഞാൽ തജ്വീദ് വിഷയത്തിൽ അറിയപ്പെട്ട വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ്, ആ വിഷയത്തിൽ ഇമാമായി അംഗീകരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു, വഫിർറമിൻ ലുബ്ബിൽ ഹുറൂഫിൽ മുദ്ലഖ, മുദ്ലഖ് ആയ, അതായത് ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഫർറമിൻ ലുബ്, ഫ, റ, മീം, നൂൻ, ല, ബ എന്നീ ആറ് അക്ഷരങ്ങളാണ് ഹുറൂഫുൽ ഇദ്ലാഖ്. ഫ, റ, മീം, നൂൻ, ലാം, ബ, ഈ അക്ഷരങ്ങളാണ് ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, വിപരീതമുള്ള സിഫത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഇന്ന സിഫത്തിന് ഇന്ന അക്ഷരങ്ങളാണെന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്ന മുഴുവൻ അക്ഷരങ്ങളും ഇതിൻ്റെ വിപരീത സിഫത്തിൻ്റെ അക്ഷരങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങൾ ഫ, റോ, മീം, നൂൻ, ല, ബ, ഫർ, റൊമിൻ, ലുബ്ബി എന്ന് പറയുന്ന അക്ഷരങ്ങളാണ് എങ്കിൽ അവശേഷിക്കുന്ന ആറല്ലാത്ത ഈ ആറല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ഇസ്മാത്തിൻ്റെ അക്ഷരങ്ങളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി എന്താണ് ഇസ്മാത്ത്, എന്താണ് ഇദ്ലാഖ്, ഇതിൻ്റെ ഭാഷാപരമായ അർത്ഥം, അതുപോലെ തന്നെ സാങ്കേതികപരമായി തജ്വീദിലുള്ള അർത്ഥം എന്താണ് എന്നതുകൂടി മനസ്സിലാക്കിയാൽ നമുക്ക് ഒന്നുകൂടി വ്യക്തമാകും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇസ്മാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് ദൽഖ് എന്നതിൽ നിന്നുണ്ടായത്, ദൽഖ്, ദൽഖ് എന്ന് പറഞ്ഞാൽ ത്വറഫ് എന്നാണ് അർത്ഥം, അറ്റം. അപ്പോൾ ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ എളുപ്പം എന്നുകൂടി അർത്ഥമുണ്ട്, ഫസാഹത്ത്, വ്യക്തമായിക്കൊണ്ട്. അതുപോലെ തന്നെ, അതായത് ഉച്ചരിക്കാൻ എളുപ്പമുള്ള അക്ഷരങ്ങൾ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുറഅത്തിൻ വ സുഹൂല ലബ്ത്തിൽ ഹർഫി ലി ഖുറൂജിഹി മിൻ ത്വറഫിൽ ലിസാനി വശഫത്തൈൻ, എളുപ്പത്തിൽ അതുപോലെ പെട്ടെന്ന് തന്നെ അക്ഷരങ്ങളെ ഉച്ചരിക്കാനും അത് പുറത്ത് അക്ഷരങ്ങളെ നാവിൽ നിന്നും പുറത്ത് കൊണ്ടുവരുവാനും അത് പുറപ്പെടുന്നതും പുറത്ത് അക്ഷരം കേൾക്കുന്നതുമെല്ലാം എളുപ്പത്തിലാണ് എന്നുള്ളതാണ്. അതായത് ചുണ്ടിൽ നിന്നും നാവിൻ്റെ അറ്റത്തിൽ നിന്നും ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ഈ ഫർറമിൻ ലുബ്ബി എന്ന് പറഞ്ഞാൽ. ഇതിൽ ഫ, ഫ, അതുപോലെ തന്നെ ബ, മീം എന്നീ അക്ഷരങ്ങൾ ചുണ്ടിൽ നിന്നുള്ള അക്ഷരങ്ങളാണ്. നൂന്, ലാം, റോ, ഈ അക്ഷരങ്ങളാണ് ത്വറഫുൽ ലിസാൻ, നാവിൻ്റെ അറ്റത്തു നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. ഫ, ബ, മീം, അത് ഷഫത്തിൽ നിന്നാണ് ഉച്ചരിക്കുന്നത്. അതുപോലെ തന്നെ നൂൻ, ലാം, റോ, ഈ മൂന്നക്ഷരങ്ങൾ ത്വറഫുൽ ലിസാൻ, നാവിൻ്റെ അഗ്രഭാഗത്തുനിന്ന് അറ്റത്തുനിന്നാണ് ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് ദൽഖ് ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ, ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ തറഫ്, അറ്റം എന്നാണ് അർത്ഥം. അപ്പോൾ നാവിൻ്റെയും ദൽഖുൽ ലിസാനി വ ഷഫത്തി വ ഷഫ, ചുണ്ടിൽ നിന്നും നാവിൽ നിന്നും അതിൻ്റെ അഗ്രഭാഗത്തു നിന്നും ഉച്ചരിക്കുന്ന, എളുപ്പത്തിൽ ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളാണ് ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ അറ്റം എന്നർത്ഥം, എളുപ്പം എന്നും കൂടി അർത്ഥമുണ്ട്. അപ്പോൾ നാവിൻ്റെയും ചുണ്ടിൻ്റെയും അഗ്രഭാഗത്തുനിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ലാഖ് എന്ന് പറഞ്ഞു? അത് ഉച്ചരിക്കാൻ എളുപ്പമാണ്, അത് പെട്ടെന്ന് തന്നെ ഉച്ചരിക്കാൻ കഴിയും. ഇതിൽ മൂന്നക്ഷരങ്ങൾ തറഫുൽ ലിസാനെന്നും മൂന്നക്ഷരങ്ങൾ ചുണ്ടിൽ നിന്നും അഥവാ ചുണ്ടിൽ നിന്നുമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ അക്ഷരങ്ങളെയാണ് ഹുറൂഫുൽ ഇദ്ലാഖ് എന്ന് പറയുന്നത്. ഉച്ചരിക്കാൻ എളുപ്പമുള്ള അക്ഷരങ്ങളാണ് ഈ അക്ഷരങ്ങൾ. പൊതുവെ ശക്തി കുറഞ്ഞ അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരങ്ങളാണ് ഈ വിശേഷണത്തിൽ പെടുന്നത്. ഇനി ഇതിൻ്റെ വിപരീതമായിട്ടുള്ള ഇസ്മാത്തിനെക്കുറിച്ച് പറയാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ സാധാരണ ചുണ്ടിൻ്റെ അക്ഷരങ്ങളെന്ന് പറഞ്ഞാൽ ഫ, ബ, മീം, അതിൻ്റെ കൂടെ തന്നെ വാവ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. വാവും ചുണ്ടിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങളിൽ വാവിനെ ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചാൽ, അതിന് പണ്ഡിതന്മാർ, തജ്വീദ് പണ്ഡിതന്മാർ പറയുന്നത്, അത് ചുണ്ടിൻ്റെ അറ്റത്തുനിന്നും അതിൻ്റെ അഗ്രങ്ങളിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരമല്ല, അത് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ പിന്നെ ചുണ്ടിൽ നിന്ന് വായിൽ നിന്നും അല്പം ഗ്യാപ്പ് വരുന്നു, അതുകൊണ്ട് തന്നെ അതിൽ ഉൾപ്പെടുകയില്ല എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ ചിലർ അതും ഇതിൽ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. എന്നാൽ ഇസ്മാത്ത് എന്താണ്? ഇസ്മാത്ത് എന്ന് പറഞ്ഞാൽ അത് ഇതിന് നേരെ വിപരീതമാണ്. ഇസ്മാത്ത് ഭാഷാർത്ഥം മൻ, തടയുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ ഇപ്പോൾ നേരത്തെ ചുണ്ടിൽ നിന്നും നാവിൻ്റെ അഗ്രഭാഗത്തുനിന്നും ചുണ്ടിൻ്റെ അഗ്രഭാഗത്തുനിന്നും ഉച്ചരിക്കുമ്പോൾ അക്ഷരം ഉച്ചരിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞു. നേരെ വിപരീതമാണ് ഇസ്മാത്ത് എന്ന് പറഞ്ഞാൽ, അതായത് ഉച്ചരിക്കാൻ പ്രയാസമുള്ള അക്ഷരങ്ങളാണ് ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ. ഈ പറഞ്ഞ ഫർ റമിൻ ലുബി, ഫ, റ, മീ, നൂൻ, ല, ബ, ഈ അക്ഷരങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ഇസ്മാത്തിൻ്റെ അക്ഷരങ്ങളാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇസ്മാത്തിൻ്റെ അക്ഷരങ്ങൾ ബാക്കിയുള്ള അക്ഷരങ്ങൾ, അത് എന്തുകൊണ്ട് അങ്ങനെയായി? അത് ഉച്ചരിക്കാൻ പ്രയാസമുള്ളത്. എന്നാൽ ഇദ്ലാഖിൻ്റെ അക്ഷരങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയായി? അത് ഉച്ചരിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ ഇത് തജ്വീദിൻ്റെ ഭാഗമല്ല എന്നുള്ള ഇതൊക്കെ അഭിപ്രായപ്പെട്ടവരുണ്ട്, സ്വർഫിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ തജ്വീദ് പണ്ഡിതന്മാർ വിശദീകരിച്ച സംഗതിയാണ്. പിന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് സിഫാത്തുൽ ഹുറൂഫ് മഖാരിൽ ഹുറൂഫിനെ പോലെ തന്നെ 17 എണ്ണമുണ്ട് എന്ന്, എണ്ണത്തിന് വേണ്ടി ഇതിൽ കൂട്ടിയതാണ് എന്നും, അതല്ല, അത് സിഫത്ത് തന്നെയാണ് എന്ന അഭിപ്രായമുള്ളവരുണ്ട്. ഏതായിരുന്നാലും നമ്മൾ സിഫത്ത് ആണ് എന്ന നിലക്കാണ് ഇവിടെ അത് പഠിക്കുന്നത്. ഏതായിരുന്നാലും വിപരീതമുള്ള സിഫത്തുകൾ ഈ 10 നമ്മൾ പറഞ്ഞു. ഹംസ്, അതുപോലെ ഷിദ്ദത്ത്, റഹാവത്ത്, ഇൻഫിത്താഹ്, അതുപോലെ തന്നെ ഇത്തുബാഖ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സിഫത്തുകൾ ഓരോന്നും കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായി നമ്മൾ വിശദീകരിച്ചു. ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ വിപരീതമില്ലാത്ത സിഫത്തുകൾ, പ്രത്യേകിച്ച് നമുക്ക് പരിചയമുള്ള സിഫത്തുകളായ കൽക്കലത്ത് പോലെയുള്ളതൊക്കെ ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തന്നെ അവൻ്റെ വിശുദ്ധ ഖുർആൻ ശരിയായ രീതിയിൽ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുവാനും അതിലൂടെ നമ്മുടെ ഖുർആൻ പാരായണം കുറ്റമറ്റതാക്കി മാറ്റുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തജ്വീദ് പഠനം, വിശുദ്ധ ഖുർആനിന്റെ പാരായണ നിയമങ്ങൾ അടുത്തറിയാൻ സഹായിക്കുന്ന പരിപാടിയിൽ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന ക്ലാസിൻ്റെ ആറാം ഭാഗമാണ് കേട്ടത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുള്ള സമീർ മദീനി.
2: نور على مر الزمان تألقا وأضاء للدنيا طريقا
3: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പരിശുദ്ധ ഖുർആനിൻ്റെ അനേക ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

فلا تحسبن الله مخلف وعده رسله.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: هذا القرآن يوحدنا لطريق الخير يوجهنا
2: حفظ القرآن قرآن ഹൃദയസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: Quran എന്ന മഹാഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരം.

സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പം ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: Peace Radio. Tune to reality.
2: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി.
3: വചനം 99. വഉത്ബിഉ, അവർ തുടർത്തപ്പെട്ടിരിക്കുന്നു അഥവാ അവർക്ക് പിന്നാലെ ആക്കപ്പെട്ടിരിക്കുന്നു. ഫി ഹാദിഹി, ഇതിൽ, ലഅനതൻ, ശാപം, വയൗമ, ദിവസത്തിലും, അൽ ഖിയാമത്തി, ഖിയാമത്തിൻ്റെ, ബിഇസ, വളരെ മോശം, അർരിഫ്ദു, ആ സഹായം അല്ലെങ്കിൽ സമ്മാനം, അൽ മർഫൂദ്, കൊടുക്കപ്പെട്ട അഥവാ സമ്മാനിക്കപ്പെട്ട.

0: ലോകത്തിൽ വെച്ച് ശാപം അവർക്ക് പിന്നാലെ തുടർത്തപ്പെട്ടിരിക്കുന്നു. ഖിയാമത്തു നാളിലും തന്നെ ആ നൽകപ്പെട്ട സമ്മാനം എത്രയോ ചീത്ത.
1: അവർ ഈ ലോകം വിട്ടുപിരിഞ്ഞത് ശാപത്തോടെയാണ്. അതവരെ വിട്ടുപിരിയാതെ അനുഗമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഖിയാമത്തു നാളിലും അവർക്ക് ശാപം തന്നെ. ഇത്രയേറെ ദുഷിച്ച ഒരു സമ്മാനം ലഭിക്കുവാനുള്ള ദുർഭാഗ്യം വേറെ ആർക്കുമില്ലെന്ന് സാരം. രാവിലെയും വൈകുന്നേരവും ഫിറഔനും അവൻ്റെ ആൾക്കാർക്കും നരകം പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്നും അന്ത്യസമയത്തിൽ അവരെ നരകത്തിൽ കടത്തുവാൻ കൽപ്പനയുണ്ടാകുമെന്നും 40-ാമത്തെ സൂറത്തിലെ 46-ാം വചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. മുകളിൽ പ്രസ്താവിക്കപ്പെട്ട നബിമാരുടെയും സമുദായങ്ങളുടെയും ചരിത്ര സംഭവങ്ങളെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു പറയുന്നു.
2: വചനം 100. ذلك അത് മിൻ അംബായി വൃത്താന്തങ്ങളിൽപ്പെട്ടതാണ്. അൽ ഖുറാ രാജ്യങ്ങളുടെ, നഖുസ്സുഹു നാം അത് ഖതനം ചെയ്തു അഥവാ വിവരിച്ചു. അലൈക നിനക്ക്, മിൻഹ അവയിലുണ്ട് അല്ലെങ്കിൽ അവയിൽ ചിലത്, ഖായിമുൻ നിലകൊള്ളുന്നതാണ് അഥവാ നിലനിൽക്കുന്നതാണ്, വഹസീദ് കൊയ്തെടുക്കപ്പെട്ടതും.

0: അത് രാജ്യങ്ങളുടെ വൃത്താന്തങ്ങളിൽപ്പെട്ട ചിലതാകുന്നു. നാം നിനക്കത് കഥനം ചെയ്തു വിവരിച്ചു തരികയാണ്. നശിപ്പിക്കപ്പെടാതെ നിലകൊള്ളുന്ന ചിലതും കൊയ്തെടുക്കപ്പെട്ട ചിലതും അവയിലുണ്ട്.
1: സാരം: മേൽ വിവരിച്ച പൊതുശിക്ഷകൾക്ക് വിധേയമായ രാജ്യങ്ങളിൽ ചിലത് പാടെ നശിച്ചു പോകാതെ നിലനിന്നു വരുന്നു. മറ്റു ചിലത് കൊയ്തെടുക്കപ്പെട്ട വിളകൾ കണക്കെ നിശേഷം നശിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു.
2: വചനം 101. വമാ ظلمناهم, നാം അവരോട് അക്രമം ചെയ്തിട്ടുമില്ല. വലാക്കിൻ, എങ്കിലും, അഥവാ പക്ഷേ. ظلموا, അവർ അക്രമം ചെയ്തു. അംഫുസഹും, തങ്ങളോട് തന്നെ, അഥവാ അവരുടെ സ്വന്തങ്ങളോട്. ഫമാ അഗ്നത്, എന്നാൽ ധന്യമാക്കിയില്ല, അഥവാ ഉപകരിച്ചില്ല. അൻഹും, അവർക്ക്. ആലിഹത്തുഹും, അവരുടെ ആരാധ്യന്മാർ. അല്ലത്തി, യാതൊരു. യദുഊന, അവർ വിളിക്കുന്ന, അഥവാ പ്രാർത്ഥിച്ചിരുന്ന. മിന്ദൂനി, പുറമേ. അല്ലാഹി, അല്ലാഹുവിന്. മിൻ ഷൈഇൻ, ഒരു വസ്തുവും.

0: നാം അവരോട് അക്രമം ചെയ്തിട്ടുമില്ല. എങ്കിലും അവർ തങ്ങളോടു തന്നെ അക്രമം ചെയ്തിരിക്കയാണ്. എന്നാൽ അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതായ അവരുടെ ആരാധ്യന്മാർ അവർക്ക് ഒട്ടും തന്നെ ഉപകരിച്ചില്ല. നിന്റെ റബ്ബിന്റെ കൽപ്പന വന്നപ്പോൾ അവർക്കു നാശം വരുത്തലല്ലാതെ മറ്റൊന്നും അവർ വർദ്ധിപ്പിച്ചതുമില്ല.
1: വചനം 102. വകദാലിക, അപ്രകാരമാണ്. അഖുദു, പിടുത്തം. റബ്ബിക, നിന്റെ റബ്ബിന്റെ. ഇദാ അഖദ, അവൻ പിടികൂടുമ്പോൾ അഥവാ അവൻ പിടിച്ചാൽ. അൽ ഖുറാ, രാജ്യങ്ങളെ. വഹിയ, അവ ആയിരിക്കെ. ളിമത്തുൻ, അക്രമകാരി. ഇൻ അഖദഹു, നിശ്ചയമായും അവന്റെ പിടുത്തം. അലീമുൻ, വേദനയേറിയതാണ്. ഷദീദുൻ, കഠിനമായതാണ്. വകദാലിക അഖ്ദു റബ്ബിക ഇദാ

0: അപ്രകാരമാണ് രാജ്യങ്ങൾ അഥവാ രാജ്യക്കാർ അക്രമകാരികളായിരിക്കെ നിന്റെ റബ്ബ് അവയെ പിടിച്ചു ശിക്ഷിക്കുമ്പോൾ അവന്റെ പിടുത്തം. നിശ്ചയമായും അവന്റെ പിടുത്തം വേദനയേറിയതും കഠിനമായതുമാകുന്നു.
1: അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു നബിവചനം ഇപ്രകാരമാകുന്നു: നിശ്ചയമായും അള്ളാഹു അക്രമികൾക്ക് അയവ് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ അവനെ പിടിക്കുമ്പോൾ അവൻ അതിൽ നിന്ന് പതറിപ്പോവുകയില്ല. പിന്നീട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വകദാലിക അഖ്ദു റബ്ബിക എന്ന് തുടങ്ങുന്ന ഈ വചനം ഓതുകയും ചെയ്തു. ബുഖാരി മുസ്ലിം.
2: വചനം 103. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്.

ذلك يوم അതൊരു ദിവസമാണ്. മജ്മൂഉൻ ഒരുമിച്ചു കൂട്ടപ്പെടുന്ന. ലഹു അതിലേക്ക് അഥവാ അന്നേക്ക്. അന്നാസു മനുഷ്യർ. വദാലിക യൗമുൻ അതൊരു ദിവസവുമാണ്. മഷ്ഹൂദ് ഹാജരുണ്ടാകുന്ന അഥവാ ദൃക്സാക്ഷ്യമുണ്ടാകുന്ന.

0: നിശ്ചയമായും അതിൽ പരലോക ശിക്ഷയെ ഭയപ്പെടുന്നവർക്ക് തക്കതായ ഒരു ദൃഷ്ടാന്തമുണ്ട്. അതൊരു ദിവസമത്രേ. അന്നേക്ക് മനുഷ്യർ മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. അത് എല്ലാവരും ഹാജറുണ്ടാകുന്ന ഒരു ദിവസവുമത്രേ.
1: വചനം 104. വമാനു അഖിറുഹു, നാം അതിനെ പിന്തിക്കുന്നില്ല അഥവാ താമസിപ്പിക്കുന്നില്ല. ഇല്ലാ ലി അജലിൻ, ഒരവധിക്കല്ലാതെ അഥവാ അവധി വരെയൊഴികെ. മഅദൂദിൻ, എണ്ണപ്പെട്ട.
2: വമാനു അഖിറുഹു ഇല്ലാ ലി അജലിൻ മഅദൂദ്,
0: എണ്ണിക്കണക്കാക്കപ്പെട്ട ഒരു അവധിക്കല്ലാതെ നാം അതിനെ പിന്തിച്ചു നീട്ടിവെക്കുന്നുമില്ല.
1: വചനം 105. യൗമയത്തി, അത് വരുന്ന ദിവസം. ലാ തകല്ലമു, സംസാരിക്കയില്ല. നഫ്സുൻ, ഒരു വ്യക്തിയും അഥവാ ഒരാത്മാവും അല്ലെങ്കിൽ ഒരു ദേഹവും. ഇല്ലാ ബിഇദ്നിഹി, അവന്റെ അനുമതി കൂടാതെ. ഫമിൻഹും, അപ്പോൾ അവരിലുണ്ടായിരിക്കും. ഷഖിയുൻ, നിർഭാഗ്യവാൻ. വസഈദ്, ഭാഗ്യവാനും അഥവാ സൽഭാഗ്യവാനും.

0: അത് വന്നെത്തുന്ന ദിവസം ഒരു വ്യക്തിയും അവന്റെ അഥവാ അള്ളാഹുവിന്റെ അനുമതിയോടെയല്ലാതെ സംസാരിക്കുകയില്ല. അപ്പോൾ അവരിൽ ദുർഭാഗ്യവാന്മാരും സൽഭാഗ്യവാന്മാരും ഉണ്ടായിരിക്കും.
1: സൽഭാഗ്യവാന്മാരായി വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെയെല്ലാം ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പ്രവാചകന്മാർ, മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യർ തുടങ്ങിയ എല്ലാ സൃഷ്ടികളും സമ്മേളിക്കുന്ന ദിവസം എന്നത്രേ യൗമുൻ മഷ്ഹൂദ് കൊണ്ടുദ്ദേശ്യം. ആ ദിവസത്തിന്റെ ഗാംഭീര്യതയും ഗൗരവവും നിമിത്തം അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം അനുമതി കൂടാതെ ആർക്കും ഒരക്ഷരം ഉരിയാടുവാൻ സാധിക്കുകയില്ലാത്ത അതിഭയങ്കരമായ ദിവസമായിരിക്കും അത്.
2: മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരമായിരുന്നു നാം ഇതുവരെ കേട്ടത്.
3: പീസ് റേഡിയോ പുലരിവെട്ടം ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിന്റെ ജീവിതഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭാഷിതം. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവെട്ടം. പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. പുലരിവെട്ടം.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ, പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ وصلي وأسلم على نبينا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجع

الذي فطرني وإليه ترجعون. വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം, സൂറ യാസീനിലെ 18 മുതൽ 22 കൂടിയ ആയത്തുകളാണ് പാരായണം ചെയ്തത്. യാസീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ആയത്തുകളാണ് ഇവ. ഇതിനു മുമ്പ് കഴിഞ്ഞുപോയ 4 ആയത്തുകളിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളായിരുന്നു പരാമർശിച്ചിരുന്നത്. ആ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച ആളുകൾക്ക് അത് ഓർമ്മയിലുണ്ടാകും. ഇവിടെ ഇതിൻ്റെ ഈ ആയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് എന്ന ഒരു ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിലെ ഓരോ വാക്കുകളുടെ അർത്ഥത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നതിന് മുമ്പ് പാരായണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. തജ്വീദിൻ്റെ നിയമങ്ങൾ അതുമാത്രമായി പഠിക്കാനും ഏറ്റവും ചുരുങ്ങിയത് നല്ല പാരായണങ്ങൾ ശ്രദ്ധിക്കാനും അതിലൂടെ നമ്മുടെ ഖിറാഅത്ത് ശരിപ്പെടുത്താനും ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തട്ടെ. ഖാലൂ ഇന്ന എന്ന് പറയുന്നിടത്ത് ഒരു മദ് ഉണ്ട്. അത് ദീർഘിപ്പിച്ചോ മിതമായ രൂപത്തിലോ സാധാരണ ഒരു മദ് ദീർഘ ഉച്ചാരണം നിർവഹിക്കുന്ന രൂപത്തിലോ പാരായണം ചെയ്യാവുന്ന രൂപത്തിലുള്ള ആ വിഭാഗത്തിൽപ്പെട്ട ഇനത്തിൽപ്പെട്ട മദ്ദാണ്. അത് മദ് മുംഫസിലാണ്. ഖാലൂ ഇന്ന ഇന്ന എന്നോതുമ്പോൾ പാരായണത്തിലെ ഒരു അടിസ്ഥാന നിയമം ഷദ്ദുള്ള എല്ലാ നൂനുകളും മണിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന തത്വയ്യർനാബിക്കും ലഇല്ലം തൻതഹു എന്ന് പറയുന്നിടത്ത് ആ നൂന് ലാമിൽ ലയിച്ചു ചേർന്നാണ് ഉച്ചരിക്കപ്പെടേണ്ടത്. ലഇൻ ലം എന്നതല്ല പറയണം. ലഇൻ എന്നതിലെ സുക്കൂനുള്ള നൂന് ലഇല്ലം അത് അടുത്ത ലാമിൽ അലിഞ്ഞു ചേരുന്നു, എന്നാൽ മണിക്കാനും പാടില്ല. ലഇല്ലം തൻതഹു തൻതഹു എന്നല്ല തൻ, അതിലെ നൂനിനെ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. ലഇല്ലം തൻതഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്ന. ഇവിടെ എല്ലാം ശദ്ദുള്ള മീമുകളും നൂനുകളുമൊക്കെയാണ് വന്നിട്ടുള്ളത്. വലയമസ്സന്നകും എന്ന് പറയുന്നിടത്ത് ശദ്ദുള്ള നൂനുണ്ട്. വലയമസ്സന്നകും മിന്ന, അവിടെ വലയമസ്സന്നകും എന്ന് പറഞ്ഞതിലെ ആ മീമ് മിന്ന എന്ന മീമിൽ ലയിച്ച് മണിച്ചുകൊണ്ട് ഇത് ആമോടുകൂടി ഓതണം. അദാബുൻ അലീം, ഇവിടെ അദാബുൻ എന്ന് അദാബുൻ ആ തൻവീനിലെ ഉച്ചാരണത്തിൽ വരുന്ന സുക്കൂനുള്ള നൂനിനെ അദാബുൻ എന്ന് വ്യക്തമാക്കി തന്നെ പറയണം ചെയ്യണം. ഖാലൂ ത്വാഇറുക്കും എന്ന് പറയുന്നിടത്തുള്ള മദ് മദ് മുത്തസിലാണ്, ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. അഇൻ ദുക്കിർത്തും അടുത്ത പാരായണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അസുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. അതിനുശേഷം ദാലാണ് വന്നിട്ടുള്ളത്. ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ വജാഅ മിൻ അഖ്സ എന്ന് പറയുന്നിടത്ത് വജാഅ അവിടെ മദ്ദുണ്ട്, അത് ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. മദ്ദു മുത്തസിലാണ്. മിൻ അഖ്സ മിൻ എന്നവിടെ വ്യക്തമായി പാരായണം ചെയ്യണം, കാരണം അതിനുശേഷം ഹംസാണ് വന്നിട്ടുള്ളത്. മിൻ അഖ്സൽ മദീനത്തി റജുലുൻ എന്ന് വ്യക്തമാകാൻ പാടില്ല. റജുലുൻ അതിലെ ഇൻ എന്ന ഉച്ചാരണം തൊട്ടടുത്ത് വരുന്ന യാ ഇൽ
ലയിപ്പിക്കുകയും അണിച്ചുകൊണ്ടോതുകയും വേണം. റജുലു യസ്അ ഖാല യാ ഖൗമി തബിഉൽ മുർസലീൻ തബിഉ മല്ലാ യസ്അലുകും ഇത്തബിഉ മല്ലാ മല്ലാ മൻ ലാ എന്നല്ല ഓതേണ്ടത്. ആ സുക്കൂനുള്ള നൂനിനെ തൊട്ടടുത്ത ലാമിൽ ലയിപ്പിച്ചുകൊണ്ട് മണിക്കാതെ പാരായണം ചെയ്യണം. ഇത്തബിഉ മല്ലാ യസ്അലുകും അജ്റൻ വഹും അജ്റൻ വഹും മുഹ്തദൂൻ അജ്റൻ വ അല്ല അജ്റൻ വഹും എന്ന് പാരായണം ചെയ്യണം. വമാലിയ ലാ അഅ്ബുദു അല്ലദീ ഫതറനി വ ഇലൈഹി തുർജഊൻ. പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അത് ആ രൂപത്തിൽ തന്നെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഓതാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇനി സഹോദരങ്ങളെ, നമുക്കതിൻ്റെ ആയത്തിൻ്റെ ആശയങ്ങളിലേക്ക്, അതിൻ്റെ അർത്ഥത്തിലേക്ക് ഒന്ന് നോക്കാം. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? അതിൻ്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ആദ്യ ആയത്ത് 18-ാമത്തെ ആയത്ത് നോക്കുക. ഖാലു, അവർ പറഞ്ഞു. മുമ്പ് പറഞ്ഞ ആയത്തുകളിലുള്ളത് അസ്ഹാബുൽ ഖറിയ, ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലേക്ക് നിയോഗിക്കപ്പെട്ട മൂന്ന് പ്രവാചകന്മാർ, ആദ്യ രണ്ടുപേരെ അള്ളാഹു നിയോഗിച്ചു. ആ രണ്ടുപേരെ അവർ കളവാക്കി. അതിനുശേഷം മൂന്നാമത്തെ ഒരാളെ കൊണ്ടുകൂടി അള്ളാഹു അവരെ ശക്തിപ്പെടുത്തി. മൂന്ന് പ്രവാചകന്മാരെയും അവർ നിഷേധിച്ചു. ആ പ്രവാചകന്മാരും ആ നാട്ടിലെ ജനതയും തമ്മിലുള്ള ഒരു സംസാരമാണ് കഴിഞ്ഞ ആയത്തുകളിലൂടെയൊക്കെ വിശദീകരിക്കുന്നത്, പരാമർശിക്കപ്പെടുന്നത്. ഒരു പറയുന്നു, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാരാണ്. ഗ്രാമത്തിലെ ആളുകൾ തിരിച്ചു പ്രതികരിക്കുന്നു, നിങ്ങളും മനുഷ്യരല്ലേ, അങ്ങനെ അള്ളാഹു ഒരു പ്രവാചകന്മാരെ അയച്ചിട്ടില്ല. അവർ വീണ്ടും പറയുന്നു, ഞങ്ങൾ പ്രവാചകന്മാരാണെന്ന് അള്ളാഹുവിന് തന്നെ അറിയാം, അള്ളാഹുവിനറിയാം. ഞങ്ങളുടെ ബാധ്യത നിങ്ങൾക്കിത് എത്തിച്ചു തരലാണ്. പ്രവാചകന്മാർ ഈ വാചകം പറഞ്ഞതിന് ശേഷം പിന്നെ ആ നാട്ടുകാർ, ആ ഗ്രാമവാസികൾ പ്രതികരിക്കുന്നതാണ് ഈ ആയത്തിലുള്ളത്. ഖാലു, അവർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, ഇന്ന, തീർച്ചയായും ഞങ്ങൾ, തഥയ്യർനാബിക്കും, നിങ്ങളെക്കൊണ്ട് ദുശകുനത്തിലായിരിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്കൊരു ദുശകുനമാണ്. തഥയ്യർന, ഞങ്ങൾ ദുശകുനം ബാധിച്ചിരിക്കുന്നു. ബിക്കും, നിങ്ങളാൽ. ലഇൻ, ഇല്ലെങ്കിൽ, എങ്കിൽ, ലഇൻ എങ്കിൽ, ലം ഇല്ല, ലഇൻ ലം ഇല്ലെങ്കിൽ, തൻതഹു നിങ്ങൾ അവസാനിപ്പിക്കുക, ലഇല്ലം തൻതഹു നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, ലനർജുമന്നക്കും റജമ എന്ന് പറഞ്ഞാൽ എറിയുക എന്നാണ്. ലനർജുമന്ന, ഞങ്ങൾ നിങ്ങളെ എറിയുക തന്നെ ചെയ്യും. വലയമസന്നക്കും നിങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും. മിന്ന, ഞങ്ങളിൽ നിന്ന്, അദാബുൻ ശിക്ഷ, അലീം വേദനയുൾ. നിങ്ങൾ പ്രവാചകന്മാരാണെന്നൊക്കെ പറഞ്ഞു വന്ന് ഇവിടെ നടത്തുന്ന ഈ പ്രചരണങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളെ കല്ലെടുത്തെറിയുകയും ഞങ്ങളുടെ അടുത്തു നിന്ന് നല്ല വേദനയുള്ള ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നാണ് ആ സമൂഹം പ്രവാചകന്മാരെ ഭീഷണിപ്പെടുത്തിയത്. ഖാലു, പ്രവാചകന്മാർ അതിനോട് പ്രതികരിക്കുകയാണ്. ഖാലു, അവർ പറഞ്ഞു, അഥവാ പ്രവാചകന്മാർ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ത്വാഇറുക്കും, നിങ്ങളുടെ ദുശകുനം, മഅക്കും, മഅ കൂടെക്കും, നിങ്ങൾ, മഅക്കും നിങ്ങളുടെ കൂടെ തന്നെയാണ്. അഇൻ ദുഃഖിർത്തും, നിങ്ങൾക്ക് ഉത്ബോധനം നൽകിയതിനാലാണോ, അഇൻ ദുഃഖിർത്തും നിങ്ങൾ ഉത്ബോധനം ചെയ്യപ്പെട്ടതിനാലാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ബൽ, എന്നാൽ, അൻതും നിങ്ങൾ, ഖൗമുൻ ഒരു ജനതയാണ്, മുസ്രിഫൂൻ അതിരുകവിഞ്ഞിരിക്കുന്നു, നിങ്ങൾ അതിരുകവിഞ്ഞ ഒരു ജനതയാകുന്നു. ഒരിക്കൽ കൂടി 19-ാമത്തെ ആയത്തിൻ്റെ ആശയമൊന്ന്, അർത്ഥമൊന്ന് ശ്രദ്ധിക്കുക. ഖാലു, അവർ പറഞ്ഞു, അഥവാ പ്രവാചകന്മാർ പറഞ്ഞു, ത്വാഇറുക്കും നിങ്ങളുടെ ദുശകുനം, മഅക്കും നിങ്ങളുടെ കൂടെ തന്നെയാണ്, അഇൻ ദുക്കിർത്തും നിങ്ങൾ ഉപദേശിക്കപ്പെട്ടതിനാലാണോ, നിങ്ങൾക്ക് ഉത്ബോധനം നൽകിയതിനാലാണോ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത്? ബൽ, പക്ഷേ, എന്നാൽ, അൻതും നിങ്ങൾ, ഖൗമുൻ ഒരു ജനതയാകുന്നു, മുസ്രിഫൂൻ അതിരുകവിഞ്ഞവരായ ജനതയാകുന്നു നിങ്ങൾ, നിങ്ങൾ അതിരുകവിഞ്ഞിരിക്കുന്നു.
വജാ വന്നു. ഈ പ്രവാചകന്മാർ ജനങ്ങളോട് സംസാരിക്കുകയും ആ നാട്ടിലെ ജനങ്ങൾ ഇവരോട് കലഹിക്കുകയും എതിർക്കുകയും അവരുടെ പല വിധത്തിലുള്ള വാദമുഖങ്ങൾ നിരത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജാ വന്നു. മിൻ അഖ്സ അറ്റത്തു നിന്ന്, മിൻ അഖ്സ അറ്റത്ത് നിന്ന് ആണോ മിൻ എന്നതിൻ്റെ അർത്ഥം. അൽ മദീന പട്ടണത്തിൻ്റെ, ആ പട്ടണത്തിൻ്റെ അറ്റത്തുനിന്ന്, അങ്ങേ അറ്റത്തുനിന്ന് ഒരാൾ വന്നു. റജുലുൻ ഒരാൾ, യെസ് ആ ധൃതിപ്പെട്ടുകൊണ്ട് വേഗത്തിൽ വന്നു. കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ ഗ്രാമത്തിൻ്റെ അറ്റത്തുനിന്ന്, ആ നാടിൻ്റെ അറ്റത്തുനിന്ന് ഒരാൾ വേഗത്തിൽ വന്നിട്ട് എന്താണ് പറഞ്ഞത്? യാ കൗം, കൗമേ മനുഷ്യരെ, ജനതയെ, സമൂഹമേ, ഇത്തബിഉ നിങ്ങൾ പിൻപറ്റുക, അൽ മുർസലീൻ ഈ പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റുക. അദ്ദേഹം നിങ്ങൾ അവരെ പിൻപറ്റണം എന്നു പറയാൻ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ന്യായം എന്താ? ഇത്തബിഉ നിങ്ങൾ പിൻപറ്റൂ, മൻ ഒരാളെ അല്ലെങ്കിൽ ചിലരെ, ലാ യസ്അലു ചോദിക്കുന്നില്ല, കും നിങ്ങളോട്, അജ്റൻ പ്രതിഫലം, വഹും അവരാകട്ടെ, മുഹ്തദൂൻ സന്മാർഗികളുമാകുന്നു. സന്മാർഗികളായ നിങ്ങളോട് പ്രതിഫലം ആവശ്യപ്പെടാത്ത ആളുകളെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളൂ. രണ്ടാമത്തെ കാരണം അദ്ദേഹം വീണ്ടും വിശദീകരിക്കുകയാണ്. വമാലിയ, എനിക്കെന്താണ്, എനിക്കെന്തു തടസ്സമാണ്, എൻ്റെ മുന്നിൽ എന്ത് ന്യായമാണ്? വമാലിയ എന്താണുള്ളത്? ലാ അഅബുദു, അഅബുദു അബദ യഅബുദു ഇബാദ, ലാ അഅബുദു ആരാധിക്കാതിരിക്കാൻ എന്താണ് എനിക്കുള്ളത്? അല്ലതി ഒരുത്തനെ, യാതൊരുവനെ, ഫത്തറനീ അവൻ എന്നെ സൃഷ്ടിച്ചു, വ ഇലൈഹി അവനിലേക്കാണ്, തുർജഊൻ നിങ്ങൾ മടക്കപ്പെടുന്നത്. ഫത്തറനീ അവൻ എന്നെ സൃഷ്ടിച്ചു, വ ഇലൈഹി അവനിലേക്കാണ്, തുർജഊൻ നിങ്ങൾ മടക്കപ്പെടുന്നത്. വമാലിയല അഅബുദുല്ലദി ഫത്തറനീ എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്തു തടസ്സമാണുള്ളത്? വ ഇലൈഹി തുർജഊൻ അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. ഇത്രയുമാണ് ആ മൂന്ന് നാല് ആയത്തുകളുടെ, അഞ്ചോളം വരുന്ന ആയത്തുകളുടെ അർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ വിശദീകരണം എന്ന നിലക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് ഉചിതമാകും എന്ന് തോന്നുന്നു. ഒന്ന്, ഖാലു അവർ പറയുന്നു, ആ നാട്ടുകാർ പ്രവാചകന്മാരോട് പറയുകയാണ്, ഇന്നാ തത്വയ്യർനാഭിക്കും, നിങ്ങൾ കാരണം, നിങ്ങളെക്കൊണ്ട് ഞങ്ങൾ ദുശകുനത്തിലായിരിക്കുന്നു. ഇന്നാ തത്വയ്യർന, ഞങ്ങൾ ദുശകുനത്തിലായിരിക്കുന്നു. ബിക്കും നിങ്ങളെ, നിങ്ങൾ കാരണത്താൽ, നിങ്ങളെക്കൊണ്ട്. ല ഇല്ലം തൻതഹു, നിങ്ങളിത് അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ, ലനർജുമന്നക്കും ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞോടിക്കും, വലയമസന്നക്കും നിങ്ങൾക്ക് ബാധിക്കുകയും ചെയ്യും, മിന്ന ഞങ്ങളിൽ നിന്ന് അദാബുന്നലീം വേദനയേറിയ ശിക്ഷ, നല്ല നിങ്ങൾക്ക് ഞങ്ങൾ തരും, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ എറിയും, അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കണം, നിങ്ങൾ കാരണമാണ് ഇവിടെ ആകെ പ്രശ്നം. തിരിച്ചു പറയാൻ പ്രവാചകന്മാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ത്വാ ഇറുക്കും മാക്കും, നിങ്ങളുടെ ദുശകുനം നിങ്ങളുടെ കൂടെ തന്നെയാണ്. എൻ ദുഃഖിർത്തും, ഞങ്ങൾ എന്താണ് നിങ്ങളോട് അരുതാത്തത് പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളെ, നിങ്ങൾക്ക് ഉത്ബോധനം നൽകിയതിനാലാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവിടെ ഇവർ പറയുന്നത്, ഞങ്ങൾക്കിവിടെയുള്ള എല്ലാ പ്രയാസങ്ങളും നിങ്ങൾ ഇവിടെ കുറച്ചാളുകൾ വന്ന് പുതിയ കുറേ വാദങ്ങൾ ഉന്നയിക്കുകയും അവതരിപ്പിക്കുകയുമാണ്. പ്രവാചകന്മാർ പറയണം, അല്ല, ഞങ്ങളല്ല പ്രശ്നക്കാർ, നിങ്ങൾ തന്നെയാണ് പ്രശ്നക്കാർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും നിലക്കുള്ള ഒരു ശകുനപ്പിഴയെ മതം പ്രോത്സാഹിപ്പിക്കുകയോ ഖുർആൻ പഠിപ്പിക്കുകയോ അല്ല. ഒരു ജനത അവരുടെ അന്ധവിശ്വാസം വിശദീകരിക്കുന്നു. എന്നാൽ പ്രവാചകന്മാർ പറയുന്നത്, ഞങ്ങളെ കൊണ്ടൊന്നും അല്ല പ്രശ്നം, നിങ്ങൾക്ക് എന്തെങ്കിലും നിലക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. അല്ലെ, ഇസ്ലാം ഒരിക്കലും ആ നിലക്കുള്ള ഒരു ദുശകുനത്തെ പഠിപ്പിക്കുന്നില്ല. ലാ ഉദുവ വലാ തുയറ, ദുശകുനമില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എല്ലാം അള്ളാഹുവിൻ്റെ ഖദറും ഖലാഉം മഷീഅത്തും ഇറാദത്തും അനുസരിച്ചാണ് നടക്കുന്നത്. റബ്ബിൻ്റെ ഉദ്ദേശവും
റബ്ബിൻ്റെ വിധിയും റബ്ബിൻ്റെ കണക്കാക്കലും അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. പിന്നെ എന്താണ് നിങ്ങളുടെ കൂടെ തന്നെയാണ് നിങ്ങളുടെ ദുശ്ശകുനമെന്ന് പ്രവാചകന്മാർ അവരോട് പ്രതികരിച്ചത്. ഷെയ്ഖ് സഅദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത്, ത്വാഇറുക്കും മഅകും, നിങ്ങളുടെ ശകുനപ്പിഴ അത് നിങ്ങളോടൊപ്പം തന്നെയാകുന്നു എന്ന് പറഞ്ഞാൽ, വഹുവ മാ മഅഹും മിനശ്ശിർക്കി വശ്ശർരിൽ മുഖ്ചലി ലിവുഖൂഇൽ മക്രൂഹി വന്നഖ്മ വഇർത്തിഫാഇൽ മഹ്ബൂബി വന്നിഅ്മ. നിങ്ങളുടെ അടുത്തുള്ള ശിർക്കും നിങ്ങളുടെ അടുത്തുള്ള ബഹുദൈവ വിശ്വാസവും തിന്മയും കാരണത്താൽ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാനും അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളിൽ ഇറങ്ങാനും കാരണമാകും. അതോടൊപ്പം നിങ്ങളേറെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അവൻ അത് ഉയർത്തിക്കളയാനും അത് കാരണമായിത്തീരും. നിങ്ങൾക്ക് എന്തെങ്കിലും വെറുപ്പോ അപകടങ്ങളോ പരീക്ഷണങ്ങളോ ബാധിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും അനുഗ്രഹങ്ങൾ നടക്കാതിരിക്കുകയോ അള്ളാഹു അവൻ്റെ ആ അനുഗ്രഹം എടുത്തുകളയുകയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ശിർക്കും തിന്മയുമാണതിനു കാരണം. അതാണ് ത്വാഇറുക്കും മഅകും, നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളുടെ കൂടെ തന്നെയാകുന്നു എന്ന് പ്രവാചകന്മാർ അവരോട് പ്രതികരിക്കാനുള്ള കാരണം. സുഹൃത്തുക്കളെ, 20-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്, വന്നു മിൻ അഖ്സൽ മദീന, പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്തുനിന്ന് റജുലുൻ ഒരാൾ, യെസ് ആ ധൃതിപ്പെട്ടുകൊണ്ട് ഒരാൾ വന്നു. അയാൾ പറഞ്ഞു, യാ ഖൗം, സമൂഹമേ, ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുക, അൽ മുർസലീൻ, ഈ പ്രവാചകന്മാരെ. നിങ്ങൾക്കെന്താ ഈ പ്രവാചകന്മാരെ പിൻപറ്റിയാൽ? എന്നിട്ടെന്താ അദ്ദേഹം ന്യായം പറയുന്നത്? ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റേണ്ടതുമല്ല, യെസ് ആലൂക്കും മജിറ, നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്തവരെയാണ്. വഹുമുഹ്തദൂൻ, അവരാണട്ടെ സന്മാർഗികളുമാകുന്നു. സന്മാർഗികളായ ആളുകൾ അവരുടെ സന്മാർഗത്തിലേക്ക് ഒരു പ്രതിഫലേച്ഛയുമില്ലാതെ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരെ പിൻപറ്റിക്കൂടാ? സുഹൃത്തുക്കളെ, പ്രവാചകന്മാരെല്ലാവരും ആ നിലക്ക് അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്ന ആളുകളായിരുന്നു. അവർ നിഷ്കാമകർമ്മികളായിരുന്നു. ഒരു പ്രതിഫലവും ഒരു സമൂഹത്തോടും അവർ ആവശ്യപ്പെട്ടിട്ടില്ല. സൂറ അൻആമിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്ന ആയത്ത് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഉലാഇക്കല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റാ ഇൻ ഹുവ ഇല്ലാ ദിക്റാലിൽ ആലമീൻ. ഉലാഇക്കല്ലദീന ഹദല്ലാഹ്, അവരെയെല്ലാം അള്ളാഹു സന്മാർഗത്തിലാക്കിയിരിക്കുന്നു. ഫബിഹുദാഹു മുഖ്തദി, അവരുടെ സന്മാർഗത്തെ നീ പിൻപറ്റുക. ഖുൽ, പറയുക, ലാ അസ്അലുകും അലൈഹി അജ്റ, ഇതിൻ്റെ മേൽ ഒരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റാലിൽ ആലമീൻ, ഇത് അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഒരു ഉത്ബോധനം മാത്രമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ കൽപ്പിക്കുകയാണ്. പൂർവികരായ പ്രവാചകന്മാരെല്ലാം അങ്ങനെയായിരുന്നു, ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ. എന്നാൽ പ്രവാചകന്മാർ വലിയ സമ്പന്നന്മാരും ധനാഢ്യന്മാരും സമൂഹത്തിൽ ആ നിലക്ക് സുഖസൗകര്യങ്ങളും ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ദരിദ്രന്മാരും പാവപ്പെട്ടവരുമൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് പ്രവാചകന്മാരുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പ്രവാചകന്റെ വീട്ടിൽ അടുപ്പ് പുകയാത്ത മാസങ്ങളുണ്ടായി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്ന ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രവാചകൻ ചുളിഞ്ഞുകൂടിയിരുന്ന് ഞരങ്ങിയിരുന്ന് വിശപ്പ് സഹിക്കാതെ എന്ന് പറയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ടും ആത്മീയത ഒരു ചൂഷണത്തിൻ്റെ വഴിയായി ഒരു പ്രവാചകനോ ഒരു സ്വഹാബിയോ സ്വീകരിച്ചിട്ടില്ല. മതം ഏറ്റവും വലിയ ചൂഷണത്തിൻ്റെ മാർഗമായി മാനദണ്ഡമായി സ്വീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ആയത്തുകളൊക്കെ നമ്മൾ പഠിക്കുകയും അതിൻ്റെ പാഠം ഉൾക്കൊള്ളുകയും ഒക്കെ ആവശ്യമാണ്. വലിയ സന്ദേശമാണ് സമൂഹത്തിന് ഈ ഇത്തരം ആയത്തുകൾ നൽകുന്നത്. അഹ്ലുബൈത്തിൻ്റെ പേരിൽ, പ്രവാചക കുടുംബത്തിൻ്റെ പേരിൽ, മത പാണ്ഡിത്യത്തിൻ്റെ പേരിൽ, മതസ്ഥാപനങ്ങളുടെ പേരിൽ, ആത്മീയതയുടെ പേരിൽ ദിവ്യശക്തിയുണ്ടെന്ന് വാദിച്ചുകൊണ്ട് ചില ആൾദൈവങ്ങൾ മരിച്ചുകഴിഞ്ഞാൽ അവരുടെ ആസ്തി ആയി

0: റബ്ബ് എനിക്ക് നൽകുന്ന പ്രതിഫലം എന്തോ ആ പ്രതിഫലം മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദഖ പോലും സ്വീകരിക്കാറുണ്ടായിരുന്നില്ല. പ്രവാചകന്മാർക്ക് സ്വദഖ സ്വീകരിക്കാൻ പാടില്ല. ഹാഷിബ് ഇബ്നു അബ്ദു മനാഫിന്റെ കുടുംബത്തിന് സകാത്ത് സ്വീകരിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കഴിഞ്ഞാൽ, പ്രവാചകന്റെ വഫാത്ത് സംഭവിച്ചാൽ, പ്രവാചകന്റെ സമ്പത്ത് അനന്തരാവകാശികൾക്ക് അനന്തരമായി സ്വീകരിക്കാൻ പാടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, നഹ്നു മഅശറുൽ അംബിയാഇ ലനൂറസ്, ഞങ്ങൾ പ്രവാചകന്മാർ, ഞങ്ങൾ ഒരിക്കലും അനന്തരമെടുക്കപ്പെടുകയില്ല. പ്രവാചകന്മാർ വഫാത്തായാൽ അവരുടെ മയ്യത്ത് പരിപാലനത്തിന് ആവശ്യമായ സമ്പത്ത് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് സ്വദഖയാണ് എന്ന പ്രവാചകൻ പഠിപ്പിച്ചത്. പ്രവാചകനോ പ്രവാചക കുടുംബമോ പ്രവാചകത്വത്തിൻ്റെ പേരിൽ എന്തെങ്കിലും നിലക്കുള്ള ഒരു സമ്പാദ്യം ഉണ്ടാക്കിയിട്ടില്ല. മറ്റു പലർക്കും അനുവദനീയമായ സാമ്പത്തിക വരുമാനങ്ങൾ പോലും പ്രവാചകനും പ്രവാചകത്വ കുടുംബവും മാറ്റിവെച്ചിരുന്നു എന്നാണ് ഹദീസും ഖുർആനുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതേ ആശയം തന്നെയാണ് ഈ ആയത്തിലുമുള്ളത്. ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റം വഹും മുഹ്തദൂൻ, നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്തവരെ നിങ്ങൾ പിൻപറ്റുക. എന്നിട്ട് അദ്ദേഹം അടുത്ത ഒരു കാരണം പറയുകയാണ്, എന്തുകൊണ്ടാണ് ഇവരെ പിൻപറ്റണം എന്ന് പറയുന്നത്. വമാലിയ ലാ അഅബുദു, എനിക്കെന്തു തടസ്സമാണുള്ളത് ഞാൻ ആരാധിക്കാതിരിക്കാൻ. അല്ലദീ ഫത്തറനി, എന്നെ സൃഷ്ടിച്ചവനെ, എനിക്ക് ജീവൻ നൽകിയവൻ, എനിക്ക് കാഴ്ച നൽകിയവൻ, എനിക്ക് കേൾവി നൽകിയവൻ, എനിക്ക് വെള്ളം നൽകുന്നവൻ, എനിക്ക് വായു നൽകുന്നവൻ, എനിക്ക് ഈ ഭൂമി വാസയോഗ്യമാക്കി തന്നവൻ. യാ അയ്യുഹൻ നാസു ഉബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശാ വസ്സമാഅ ബിനാഅ وَأَنزَلَ مِنَ السَّمَاءِ مَاءً വാനലോകത്തുനിന്ന് വെള്ളം ഇറക്കി തന്നവൻ, ഭൂമി ജീവിക്കാൻ വാസയോഗ്യമാക്കി തന്നവൻ, എന്നെ സൃഷ്ടിച്ചവൻ, എന്റെ പൂർവ്വപിതാക്കന്മാരെ പടച്ചവൻ, അവനെ ആരാധിക്കുക എന്ന വിശുദ്ധ ഖുർആനിന്റെ അതേ ആശയം അത് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഞാൻ എന്തിന് എന്നെ പടച്ചവൻ ആരാധിക്കാതിരിക്കണം? അതാണല്ലോ ഏറ്റവും നീതി, അതാണല്ലോ ഏറ്റവും പ്രകൃതിദത്തമായ ആരാധനാ രീതി എന്ന് ആ സമൂഹത്തെ അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു വാചകമാണ് ഈ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരിക്കൽ കൂടി ആയത്തുകളുടെ അർത്ഥത്തിലൂടെ ഒന്ന് കടന്നു പോകാം. ഖാലു, അവർ പറഞ്ഞു, ആ സമൂഹം, ആ നാട്ടുകാർ പറയുകയാണ്, ഇന്ന തത്വയ്യർനാബിക്കും, ഞങ്ങൾ നിങ്ങൾ കാരണത്താൽ ദുശകുനത്തിലായിരിക്കുന്നു. ലഇല്ലം തൻതഹു, നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ, ലനർജുമന്നക്കും, ഞങ്ങൾ നിങ്ങളെ എറിയുക തന്നെ ചെയ്യും. വലയമസന്നക്കും മിന്ന അദാബുൻ അലീം, ഞങ്ങളിൽ നിന്ന് വേദനയേറിയ ശിക്ഷ നിങ്ങൾക്ക് ബാധിക്കുകയും ചെയ്യും. ഖാലു, പ്രവാചകന്മാർ പറഞ്ഞു, ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളോടൊപ്പം തന്നെയാകുന്നു. ഐന ദുക്കിർത്തും, ഞങ്ങൾ നിങ്ങൾക്ക് ഉത്ബോധനം നൽകിയതിനാലാണോ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത്? ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, അല്ല, നിങ്ങൾ അതിരുകവിഞ്ഞ ഒരു ജനതയാകുന്നു. വജാഅ മിൻ അഖ്സൽ മദീന, ആ പട്ടണത്തിൻ്റെ അറ്റത്തുനിന്നൊരാൾ വന്നു, റജുലിന്നൊരാൾ വന്നു, യസ് ആ ധൃതിപ്പെട്ടുകൊണ്ട്. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗം, സമൂഹമേ, ഇത്തബിഉൽ മുർസലീൻ, ഈ പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റുക. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റേണ്ടത്, മല്ലാ യസ്അലുക്കും അജ്റ, നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്തവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വഹും മുഹ്തദൂൻ, അവരാകട്ടെ സന്മാർഗികളുമാകുന്നു. വമാലിയ, എനിക്കെന്തു തടസ്സമാണുള്ളത്, എനിക്കെന്താണുള്ളത്? ലാ അഅബുദു, ആരാധിക്കാതിരിക്കാൻ. അല്ലദീ ഫത്തറനി, എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കാൻ. വ ഇലൈഹി തുർജഊൻ, അവനിലേക്കാണല്ലോ നിങ്ങൾ മടക്കപ്പെടുന്നത്. ഇത്രയുമാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ പഠനങ്ങൾക്ക് സമയം കണ്ടെത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു ഇത്തരം ആയത്തുകൾ പഠിക്കാനും അതിൻ്റെ ഗുണപാഠങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു.

പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്ന് തൻസീലിൽ സൂറത്തു തൗബ 43 വചനം മുതൽ മുഴുവനായും, സൂറത്തു യൂനുസ് മുഴുവനായും, സൂറത്തു ഹൂദ് 35 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്. പാരായണം നിർവഹിച്ചത് സഅദ് അഷ്ഷുറൈം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ. ഇന്ന് നാം കേട്ടുകഴിഞ്ഞത് സൂറത്ത് തൗബ 43 മുതൽ മുഴുവനായും, സൂറത്ത് യൂനിസ് മുഴുവനായും, സൂറത്ത് ഹൂദ് 35 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സഊദ് അഷ്ഷുറൈം.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്.

0: ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തുൽ മുർസലാത്തിലെ 30 മുതൽ 50 വരെയുള്ള വചനങ്ങൾ പറയാൻ നിർവഹിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മാഷാല്ലാ, ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ മുർസലാത്തിലെ 30 മുതൽ 50 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്ത പരിപാടി കാതോർക്കുക, ഖത്തമുൽ ഖുർആൻ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

0: പാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണമധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്ത് സുഹ്റുഫ്, വിശുദ്ധ ഖുർആനിലെ 43-ാം അധ്യായം സൂറത്ത് സുഹ്റുഫ്, 63 മുതൽ 89 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. പാരായണം നിർവഹിച്ചത് സഅദ് അൽ ഗാമിദി.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ സഅദി. ലോകപ്രശസ്ത പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസുർ അസ്സഅദി റഹിമഹുള്ളയുടെ തഫ്സീറിന്റെ ഭാഷാന്തരം. നേർപഥം വാരികയ്ക്കായി ബഹുമാന്യ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം ഭാഷാന്തരം നിർവഹിച്ചതിന്റെ ശബ്ദാവിഷ്കാരം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീർ സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് തഫ്സീർ സഅദിയിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 105-ാം അധ്യായം സൂറത്തുൽ ഫീൽ എന്ന അധ്യായമാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ആദ്യം നമ്മളതിൻ്റെ പാരായണം, മധുരതരമായ രീതിയിലുള്ള അതിൻ്റെ പാരായണം ഒന്ന് ശ്രദ്ധിക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ 105-ാം അധ്യായം സൂറത്തുൽ ഫീലിൻ്റെ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി അതിൻ്റെ ഓരോ വാക്കുകളുടെ അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അലം തറ, നീ കണ്ടില്ലേ, കൈഫ ഫഅല, എങ്ങനെ ചെയ്തുവെന്ന്, റബ്ബുക, നിന്റെ റബ്ബ്, നിന്റെ രക്ഷിതാവ്, ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട്, അലം യജ്അൽ, അവൻ ആക്കിയില്ലേ, കൈദഹും, അവരുടെ തന്ത്രം, ഉപായം, ഫീ തദ്ലീൽ, പിഴവിൽ, പാഴിൽ അഥവാ നഷ്ടത്തിൽ അല്ലെങ്കിൽ വഴികേടിൽ, വ അർസല അലൈഹിം, അവരുടെ മേൽ അവൻ അയക്കുകയും ചെയ്തു, തൊയറൻ, ഒരു തരം പക്ഷികളെ, അബാബീൽ, കൂട്ടം കൂട്ടമായി, തർമീഹിം, അവ അവരെ എറിഞ്ഞിരുന്നു, എറിഞ്ഞും കൊണ്ട്, ബിഹിജാറത്തിൻ, ഒരു തരം കല്ലുകൊണ്ട്, മിൻ സിജ്ജീൽ, സിജ്ജീലിൽ അഥവാ ഇഷ്ടികക്കല്ലിൽ, ചൂളക്കല്ലിൽ, കളിമണ്ണുകല്ലിൽ പെട്ട, ഫജഅലഹും, അങ്ങനെ അവൻ അവരെ ആക്കി, ക അസ്ഫിൻ, വൈക്കോൽ തുരുമ്പ് പോലെ, മക്കൂൽ, തിന്നപ്പെട്ട, ഭക്ഷിക്കപ്പെട്ട. 105-ാം അധ്യായം സൂറത്തുൽ ഫീലിൻ്റെ ഓരോ ആയത്തുകളിലെയും വാക്കുകളുടെ അർത്ഥമാണിപ്പോൾ നാം ശ്രദ്ധിച്ചത്. ആയത്തുകൾ ഒന്നിച്ചുള്ള അർത്ഥം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം.
1: അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ.
2: ആനക്കാരെ കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചത് എന്തെന്ന് നീ കണ്ടില്ലേ?
1: അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ.
2: അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ?
1: വഅർസല അലൈഹിം തൈറൻ അബാബീൽ.
2: കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള പക്ഷികളെ അവരുടെ നേർക്ക് അവൻ അയക്കുകയും ചെയ്തു.
1: തർമീഹിം ബിഹിജാറതിൻ മിൻ സിജ്ജീൽ.
2: ചുട്ടുപഴുപ്പിച്ച കളിമൺ കല്ലുകൾ കൊണ്ട് അവരെ എറിയുന്നതായ.
1: ഫജഅലഹും കഅസ്ഫിൻ മക്കൂൽ.
2: അങ്ങനെ അവൻ അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി.
0: ഇൻഷാല്ലാ അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഈ സൂറത്ത് എപ്പോഴാണ്, എങ്ങനെയാണ് അവതരിക്കാനുണ്ടായ കാരണം, എന്താണ് ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ ബഹുമാന്യ പണ്ഡിതനായ സഅദി തൻ്റെ തഫ്സീർ സഅദിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, അതിൻ്റെ മലയാള ഭാഷാന്തരമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
3: അല്ലാഹു ആനക്കാരെ കൊണ്ട് പ്രവർത്തിച്ചതിൽ തൻ്റെ അടിമകളോടുള്ള കാരുണ്യവും അവൻ്റെ ഏകത്വത്തിൻ്റെയും തെളിവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ യാഥാർത്ഥ്യവും നീ കണ്ടില്ലേ? അവർ അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഭവനത്തോട് കുതന്ത്രം കാണിക്കുകയും അതിനെ തകർക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തു. അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തുകയും അത് തകർക്കാൻ ആനകളെ കൂടെ കൂട്ടി യമനിൽ നിന്നും എത്യോപ്യയിൽ നിന്നും അറബികൾക്ക് നേരിടാൻ കഴിയാത്ത ഒരു സൈന്യവുമായി അവർ വന്നു. മക്കയ്ക്ക് അടുത്തെത്തിയപ്പോൾ അറബികൾ അവരെ പ്രതിരോധിച്ചില്ല. അവരെ ഭയന്ന് മക്കാർ സ്ഥലം വിട്ടു. എന്നാൽ ചുട്ടുപഴുപ്പിച്ച കളിമൺ കല്ലുകൾ വഹിക്കുന്ന പക്ഷിക്കൂട്ടങ്ങളെ അല്ലാഹു അയച്ചു. ഈ കല്ലുകൾ കൊണ്ട് പക്ഷികൾ അടുത്തുള്ളവരെയും ദൂരെയുള്ളവരെയും തുടരെ തുടരെ എറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവർ തകർന്ന് തരിപ്പണമായി. അവർ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയായി. അവരുടെ ദ്രോഹങ്ങളെ അല്ലാഹു അവസാനിപ്പിക്കുകയും കുതന്ത്രങ്ങളെ അവരിലേക്കു തന്നെ തിരിച്ചുവിടുകയും ചെയ്തു. ഈ സംഭവം ഏറെ പ്രസിദ്ധവും പരിചിതവുമാണ്. ഈ വർഷത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. അതിനാൽ തന്നെ ഈ സംഭവം പ്രവാചകൻ്റെ പ്രവാചകത്വത്തിൻ്റെ തെളിവും അമാനുഷികമായ സംഭവങ്ങളിൽ ഒന്നുമാകുന്നു. നന്ദിയും സ്തുതിയും അല്ലാഹുവിന് തന്നെ.
0: സൂറത്തുൽ ഫീലിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായുള്ള അർത്ഥവും അതോടൊപ്പം തന്നെ അതിൻ്റെ ചെറിയ തോതിലുള്ള വിശദീകരണവും ഈ തഫ്സീർ സഅദിയിൽ കൊടുത്തിരിക്കുന്ന വിശദീകരണം ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം വിവർത്തനം ചെയ്ത അതിൻ്റെ മലയാള വിവർത്തനവുമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇൻഷാ അല്ലാ തഫ്സീർ സഅദിയുടെ മറ്റൊരു എപ്പിസോഡ് നമുക്ക് ഇൻഷാ അല്ലാ മറ്റൊരു ദിവസത്തിൽ കേൾക്കാം. അടുത്ത സൂറത്തിനെ പരിചയപ്പെടുന്ന ആ എപ്പിസോഡ് കൃത്യമായും ശ്രദ്ധയോടുകൂടെ പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും ഓരോ ശ്രോതാക്കളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ സഅദിയുടെ ഭാഷാന്തരമാണ് നാം കേട്ടത്.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
5: Peace Radio. Tune to reality.

പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമേ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഹ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയുമെല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി നാം കാതോർക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ, സൂറത്ത് സാഫാത്ത്, സൂറത്ത് സാദ്, സൂറത്ത് സുമർ, സൂറത്ത് ഗാഫിർ 1 മുതൽ 37 വരെയുള്ള വചനങ്ങളുമായി സഊദ് ഷുറൈമിന്റെ മനോഹരമായ പാരായണം നമുക്ക് കേൾക്കാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ألم تر أن الله خلق السماوات والأرض بالحق إن يشأ يذهبكم ويأتي

0: നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തൻസീൽ. ഷെയ്ഖ് സഊദ് അഷുറൈമിൻ്റെ മനോഹരമായ പാരായണത്താൽ സൂറത്ത് യാസീൻ, സൂറത്ത് സാഫാത്ത്, സൂറത്ത് സാദ്, സൂറത്ത് സുമർ, സൂറത്ത് മുഅ്മിൻ 1 മുതൽ 37 വരെയുള്ള വചനങ്ങൾ എന്നിവയാണ് നാം കേട്ടത്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അല്ലാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീനിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. സൂറത്തു മുജാദിലയിലെ 5 ആയത്തുകൾ പഠിപ്പിക്കുകയാണ് ഹാഫിൽ അബ്ദുശുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 5-6 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചും തജ്വീദ് നിയമങ്ങളുമാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്.
3: ان الذين يحادون الله ورسوله كبتوا كما كبت الذين من قبلهم وقد انزلنا ايات بينات وللكافرين عذاب مهين يَوْمَ يَبْعَثُهُمُ اللَّهُ جَمِيعًا فَيُنَبِّئُهُم بِمَا عَمِلُوا أَحْصَاهُ اللَّهُ وَنَسُوهُ وَاللَّهُ عَلَى كُلِّ شَيْءٍ شَهِيدٌ
2: إِنَّ الَّذِينَ ഇവിടെ നൂന് ഷദ്ദ് ഉണ്ട്, മണിക്കണം. ഇന്ന അല്ലദീന, നേരത്തെ പറഞ്ഞതുപോലെ അല്ലസീന എന്നോ അല്ലദീന എന്നോ അല്ല, ഇതാലോചിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. അതാണ് അല്ലദീന. അല്ലദീന ഇന്നല്ലദീന യുഹാദൂന, യുഹാ അല്ല, യുഹാദൂന അല്ല, യുഹാ ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അതുപോലെ ഇവിടെയുള്ള മദ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ദാലാണ്, ദാലിന് ശദ്ദുണ്ട്. ഈ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവു യാ ഇതിനുശേഷം ഷദ്ദ് വരുമ്പോൾ മദ്ദ് ലാസിം കലിമി മുസക്കൽ. ഇവിടെ കലിമി മുസക്കൽ ഒരു പദത്തിലായതുകൊണ്ടാണ് അങ്ങനെ, ഹർഫി മുസക്കലൊക്കെ ഉണ്ട്. ഇവിടെ മദ്ദ് ലാസിം കലിമി മുസക്കൽ 6 ഹർക്കത്ത് വരെ നീട്ടണം.
3: യുഹാദൂന ഇന്നല്ലദീന യുഹാദൂന,
2: ഇങ്ങനെ
3: يُحَادُّونَ اللَّهَ وَرَسُولَهُ كُبِتُوا كُبِتُوا كَمَا كُبِتَ الَّذِينَ كُبِتُوا كَمَا كُبِتَ الَّذِينَ مِنْ قَبْلِهِمْ الَّذِينَ مِنْ قَبْلِهِمْ سَاكِنَةُ النُّونِ شَاشَمْ قَاف
2: قَاف സ്വര ഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. مِنْ قَبْلِهِمْ എന്ന് ഓതരുത്.
3: مِنْ قَ
2: കാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമായതിനാൽ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം.
3: മിൻ ഖബ്ലിഹിം, മിൻ ഖബ്ലിഹിം, മിൻ ഖ അല്ല മിൻ ഖ.
2: വിശുദ്ധ ഖുർആൻ കണ്ടും കേട്ടും പഠിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ഖാരികളിൽ നിന്ന് കൃത്യമായിട്ട് ഓതാൻ അറിയുന്ന ഷെയ്ഖുമാരിൽ നിന്നൊക്കെ കണ്ടും കേട്ടും പഠിക്കേണ്ടതാണ്.
3: മിൻ ഖബ്ലിഹിം, മിൻ ഖബ്, മിൻ ഖബ്ലിഹിം. وقد انزلنا وقد وقد ദാലിനെ
2: കേൾക്കണം അഥവാ ഖൽഖല ചെയ്യണം.
3: انزلنا
2: ساكنان ونشاشم زاي اخفاهم بغنا അവ്യക്തമാക്കി മണിക്കണം.
3: انزلنا ششم انزلنا ايات
2: മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്. മദ് മുൻഫസിൽ എന്നാണ് പറയുക. 4-5 ഹർക്കത്ത് വരെ നീട്ടാം എന്നുള്ളതാണ് മദ്ദ് മുൻഫസിൽ. ജായസ നീട്ടാം എന്നുള്ളതാണ്.
3: ആയാതിൻ ബയ്യിനാത്ത്,
2: ഇവിടെ തൻവീനു ശേഷം ബാ വന്നു. തൻവീനിനെ മീമാക്കി മാറ്റണം, ഇഖ്ലാബ് എന്ന്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്.
3: ആയാതിൻ ബയ്യിനാത്ത്, ആയാതിൻ ബയ്യിനാത്ത്.
2: വഖഫ് ചെയ്യുമ്പോൾ ബയ്യിനാത്ത്, രണ്ട് നാല് ആറ് ഹർക്കത്ത് വരെ നീട്ടാം എന്നാണ്.
3: ബയ്യിനാത്ത് ഇങ്ങനെ
2: താഇനെ കൃത്യമായിട്ട് ഉച്ചാരണത്തിൽ കൊണ്ടുവരണം. പലപ്പോഴും ചില ആളുകളൊക്കെ ബയ്യിനാത്ത് താഇ കേൾക്കേ ഇല്ല, അത് കൃത്യമായിട്ട് ഉച്ചരിക്കണം.
3: വലിൽ കാഫിരീന അദാബും മുഹീൻ, അസാബ്
2: അല്ല അദാബ്, അദാബും തൻവീന് ശേഷം മീമു വന്നാൽ ഇത് ഗാംബിഗുന്ന
3: അദാബും മുഹീൻ അദാബും,
2: ഇങ്ങനെ ഇത് ഗാം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം.
3: അദാബും മുഹീൻ വലിൽ കാഫിരീന അദാബും മുഹീൻ.
2: അടുത്ത ആയത്ത്
3: യൗമ യബ്അസുഹുമുല്ലാഹു, യൗമ യബ്അസുഹും,
2: യബ്അസു അല്ല ഫ ആണ്,
3: യബ്അസുഹുമുല്ലാഹു, യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ, ജമീഅ
2: വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ടാണ് നിർത്തേണ്ടത്. ഇനി കൂട്ടി ഓതുന്ന സമയത്ത്
3: ജമീഅ ഫയുനബ്ബിഉഹും,
2: അവിടെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്.
3: ജമീഅ ഫയുനബ്ബിഉഹും, ഫയുനബ്ബിഉ
2: ഹംസക്ക് ബൊമ്മാണ്, കൃത്യമായിട്ടത് അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ഫയുനബ്ബിഉഹും എന്ന് ഹംസക്ക് സുക്കൂനായി പോകുന്നത് ശ്രദ്ധിക്കണം.
3: ഫയുനബ്ബിഉഹും ബിമാ അമിലു,
2: സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫ ഷഫവി എന്നാണ് പറയുക. അപ്പോൾ
3: فَيُنَبِّئُهُمْ بِمَا عَمِلُوا فَيُنَبِّئُهُمْ بِمَا عَمِلُوا
2: ഇങ്ങനെ ആണ് ഓതേണ്ടത്. അയിന് തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ ഉച്ചാരണം. മഖ്റജ്
3: عَمِلُوا عَمِلُوا أَحْصَاهُ اللَّهُ وَنَسُوهُ أَحْصَاهُ
2: ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം തൊട്ട് മേലെയാണ് ഹ.
3: അഹ്സാഹുല്ലാഹു, അഹ്സാഹുല്ലാഹു വനസൂഹ്, വനസൂഹ്
2: വഖഫ് ചെയ്യുമ്പോൾ ഹഇന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യണം.
3: വനസൂഹ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, വല്ലാഹു.
2: ഇവിടെ ഈ വല്ലാഹു എന്നുള്ള പ്രയോഗം പലപ്പോഴും നമുക്ക് കാഴ്ചയിൽ വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ പലപ്പോഴും ഉച്ചാരണത്തിൽ ഈ ഹ ഒന്നും വരാറില്ല. വല്ലാഹു അല എന്ന് പറയും, വല്ലാഹു അല കുല്ലി ഷൈഇൻ ഖദീർ, വല്ലാഹു അല കുല്ലി ഷൈഇൻ ഷഹീദ്, ഇങ്ങനെ കേൾക്കാം നമുക്ക്. അഥവാ ഹ ഉച്ചാരണത്തിൽ തന്നെ ഉണ്ടാവില്ല, വല്ലാഹു അല എന്ന് പറയും. അതുകൊണ്ട് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം.
3: വല്ലാഹു അല, വല്ലാഹു അല കുല്ലി ഷൈഇൻ ഷഹീദ്, ഷൈഇൻ
2: തൻവീന് ശേഷം ഷീന്,
3: ഷൈഇൻ ഷഹീദ്,
2: ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം അവിടെയും. ഇൻഷാല്ലാ ഒന്നുകൂടെ പാരായണം ചെയ്യാം.
3: ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂലഹു കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം وَقَدْ أَنزَلْنَا آيَاتٍ بَيِّنَاتٍ وَلِلْكَافِرِينَ عَذَابٌ مُهِينٌ يَوْمَ يَبْعَثُهُمُ اللَّهُ جَمِيعًا فَيُنَبِّئُهُم بِمَا عَمِلُوا أَحْصَاهُ اللَّهُ وَنَسُوهُ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്.
2: സൂറത്തുൽ മുജാദില അഞ്ച് ആറ് ആയത്തുകളാണ് ഓതിക്കേൽപ്പിച്ചത്. ഭംഗിയായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കുകയും ശ്രമിക്കുകയൊക്കെ വേണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കല്ലാഹു ഖൈറ, ബാരക്കല്ലാഹു ഫീക്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുജാദിലയിൽ നിന്നും അഞ്ച് ആറ് ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.

0: മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കേൾക്കാൻ അവസരം നൽകുന്ന പ്രോഗ്രാമാണ് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 69-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹാഖ 13 മുതൽ 37 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറഖ്.
3: أعوذ بالله من الشيطان الرجيم.

Let's see.

0: ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേൾക്കുന്നത് സൂറത്ത് ഗാഫിർ. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായം സൂറത്ത് ഗാഫിറിലെ 38 മുതൽ 55 കൂടിയ വചനങ്ങളാണ്. നമുക്കായി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖരീഫ്.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്ത് സുഹ്റുഫ്. വിശുദ്ധ ഖുർആനിലെ 43-ാം അധ്യായം സൂറത്ത് സുഹ്റുഫ് 63 മുതൽ 89 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. പാരായണം നിർവഹിച്ചത് സഅദ് അൽ ഗാമിദി.
1: റേഡിയോ ലിനി അൽ മുഅല്ലിം, അധ്യായം 10, സൂറ യൂനുസ്, ആയത്ത് 69 മുതൽ 73 വരെ.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, ഖുർആൻ പാരായണം, അധ്യായം 10, സൂറ യൂനുസ്, ആയത്ത് 69 മുതൽ 73 വരെ.
1: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
2: إنه يعلم الجهر من القول ويعلم ما تكتمون.
1: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
3: വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും വിശദീകരണവും സാധാരണക്കാർക്ക് ഏറെ ലളിതമായി പഠിപ്പിക്കപ്പെടുന്ന പ്രത്യേക പരിപാടിയാണ് ഹൃദയവസന്തം. ഹൃദയവസന്തത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ബഹുമാന്യനായ നിഷാദ് സലഫി നമുക്കായി ക്ലാസ് എടുക്കുന്നത് ഖുർആനിലെ സൂറത്തുൽ യാസീനിലെ ആയത്തുകളാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون.
5: വിശുദ്ധ ഖുർആൻ 36 അധ്യായം സൂറത്ത് യാസീനിലെ 33-34 ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത്. സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട ഇതേ പരിപാടിയിലെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ആയത്തുകൾ ശ്രോതാക്കളുടെ ശ്രദ്ധയിലുണ്ടാകും, ഓർക്കുന്നുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. 32-ാമത്തെ ആയത്തിൽ
6: വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ,
5: ഇതാണ് ഇതിനു മുമ്പ് ഈ സൂറത്തിൽ നിന്ന് നമ്മൾ പഠിച്ച അവസാനത്തെ ആയത്ത്. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്, അവരെല്ലാവരും നമ്മുടെ അടുത്ത് ഒരുമിച്ച് കൂട്ടപ്പെടാതിരിക്കുകയില്ല, എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ വരും. എങ്ങനെയാണ് അള്ളാഹു മരിച്ചുപോയ ആളുകളെ, മണ്ണോട് ചേർന്നവരെ ഒരിക്കൽ കൂടി അവരുടെ ശരീരം പുനഃസംഘടിപ്പിച്ച് മരണസമയത്ത് മനുഷ്യരിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കളെ ആ ശരീരത്തിലേക്ക് പുനഃപ്രവേശിപ്പിക്കുക, മണ്ണായിത്തീർന്ന മനുഷ്യനെ എങ്ങനെയാണ് ഒരിക്കൽ കൂടി സംവിധാനിക്കുക, അതിനൊക്കെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിന് സാധിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമേതുമില്ല. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, കാരണം അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. എന്നാൽ മനുഷ്യബുദ്ധിയോട് സംവദിക്കുന്ന വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് മുന്നിൽ ഏതൊരു സാധാരണ മനുഷ്യനും അന്വേഷിക്കാനും കണ്ടെത്താനും ബോധ്യപ്പെടാനും കഴിയാവുന്ന തെളിവുകൾ നിരത്തി പരലോകത്തെ സ്ഥാപിക്കുമ്പോൾ അള്ളാഹുവിന് ഇതിന് കഴിയുമോ എന്ന ചോദ്യത്തിനുള്ള കൃത്യമായൊരു മറുപടിയാണ് ഇന്ന് നമ്മൾ ഓതിയ ആയത്തുകൾ ഉൾപ്പെടെ ഇതേ ആശയം പരാമർശിക്കുന്ന മറ്റു പല അധ്യായങ്ങളിലും ആയത്തുകളിലും അള്ളാഹു പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനതിന് സാധിക്കുമോ?

പരലോകത്തൊരിക്കൽ കൂടി മനുഷ്യൻ പുനർജീവിപ്പിക്കപ്പെടുമോ? അതിനുള്ള തെളിവെന്താണ്? അതിൻ്റെ ഉത്തരങ്ങളിൽ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഓതിയ ഈ ആയത്തുകളിലുള്ളത്. അതിൻ്റെ അർത്ഥത്തിലേക്ക് ആശയത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് അത് എങ്ങനെ പാരായണ നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അതിൽ സൂചിപ്പിക്കാം. ഒന്ന്, ആ 33-ാമത്തെ ആയത്തൊന്ന് ശ്രദ്ധിക്കൂ. വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു. വആയതുൻ ലഹും, ശരിക്ക് ആയതുൻ എന്നത് നമ്മളൊരറബി വായിക്കുമ്പോൾ ലൊമ്മ് തൻവീന് വരുമ്പോൾ അങ്ങനെയാണ് വായിക്കുക, ആയതുൻ. എന്നാൽ അതിൻ്റെ ശേഷം ലാമ് വരുമ്പോൾ ആ ആയതുൻ എന്നതിൽ ഇൻ എന്ന വ്യക്തമായ ഉച്ചാരണം ഇല്ലാതെയാണ് ഉച്ചരിക്കേണ്ടത്. ആ തൻവീനിനെ തൊട്ടടുത്തുള്ള ലാമിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഓതണം. അതിൻ്റെ സാങ്കേതിക പദങ്ങൾ പറയുമ്പോൾ നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. ഒരു വലിയ നമുക്ക് മനസ്സിലാക്കാത്തൊരു വലിയ കാര്യമല്ല പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ അതിങ്ങനെയാണ്, ആയത്തുൻ എന്ന് ഓതാതെ മറിച്ച് ഇങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത്. വആയതുല്ലഹുമുൽ അർദു. വആയതുല്ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ. ആ പാരായണം ഒന്ന് ശ്രദ്ധിക്കുക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു ഭാഗം. വആയതുല്ലഹും, വആയതുല്ലഹും, ആയത്തുൻ എന്നല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ആയത്തിൽ മിൻ നഖീലിൻ, മിൻ നഖീലിൻ, മിൻ നഖീലിൻ എന്നതിനെ ഇങ്ങനെ ഓതാൻ ശ്രദ്ധിക്കണം. وجعلنا فيها جنات من نخيل واعناب. من نخيل എന്ന് കഴിഞ്ഞുള്ള ആ തൻവീനിനെ വാവിൽ ലയിപ്പിച്ചുകൊണ്ട് മണിച്ച് ഓതാനും ശ്രദ്ധിക്കണം. അതാ പറയണം, ഒന്ന് കേട്ടാൽ നമുക്ക് അതിലെ ആശയക്കുഴപ്പങ്ങളൊക്കെ തീർത്ത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഓതുമ്പോൾ ഒന്ന് നന്നായി ശ്രദ്ധിക്കുക. അതോടൊപ്പം കൂടുതൽ ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പാരായണമൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ഓത്ത് നന്നാക്കാൻ ശ്രമിക്കുക. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ ഓതാം. വജഅൽനാ

ണം എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇനി എന്താണ് ഈ ആയത്തുകൾ നമുക്ക് നൽകുന്ന സന്ദേശം? ഈ രണ്ട് ആയത്തുകളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന സന്ദേശമെന്ത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം, അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിലെ വാക്കുകളെ ചെറിയ രൂപത്തിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ രണ്ട് ആയത്തുകളിൽ വന്നിട്ടുള്ള അറബി പദങ്ങളെ, വാക്കുകളെ നമുക്ക് ചെറിയ രൂപത്തിലൊന്ന് പരിചയപ്പെടാം. ആയത്തുൻ, ആയത്ത് എന്ന വാക്ക് വളരെ സുപരിചിതമാണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായത്തിലെയും ഓരോ വചനങ്ങളെ ആയത്തുകൾ എന്നാണ് പറയാറുള്ളത്. അതിൻ്റെ മലയാള പരിഭാഷ അതൊരു സാങ്കേതിക പദമായി അങ്ങനെ ഉപയോഗിക്കുന്നു. എന്നാൽ ആയത്ത് എന്നതിനുള്ള മലയാള പരിഭാഷ ദൃഷ്ടാന്തം എന്നാണ്. അപ്പോൾ ആയത്തു ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. ലഹും, അവർക്ക്, അവർക്കുള്ള ദൃഷ്ടാന്തം. അഥവാ മുമ്പുള്ള ആയത്തിൽ പറഞ്ഞ ഭാഗം ഓർക്കുന്നുണ്ടാകും. ഞാൻ തുടക്കത്തിൽ ആവർത്തിച്ചു, എല്ലാവരും അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അത് സാധ്യമാകുമോ, അതെങ്ങനെയാണ് നടക്കുക എന്ന് ചോദിച്ചാൽ അവർക്കുള്ള ദൃഷ്ടാന്തം, പരലോകമുണ്ട്, മനുഷ്യൻ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നതിനുള്ള തെളിവ് അൽ അർദ്, ഭൂമിയാണ്. അൽ അർദ്, ഭൂമിയാണ്. എങ്ങനെയാണ് ഭൂമി തെളിവാകുക? എങ്ങനെയാണ് മരിച്ചുപോയവരെ അള്ളാഹു പുനർജീവിപ്പിക്കുമെന്നതിന് ഭൂമി ഒരു ദൃഷ്ടാന്തമാകുന്നത് എങ്ങനെയാണ്? അൽ അർദുൽ മൈത്ത, അൽ മൈത്തു, മൈത്തസ്, മയ്യത്ത് എന്ന വാക്ക് മലയാള പദം പോലെ ഉപയോഗിക്കുന്ന ഒരു അറബി പദമാണ്. ശവം, ജീവനില്ലാത്തത്, നിർജീവമായത്. അപ്പോൾ അൽ അർദുൽ മൈത്ത എന്ന് പറഞ്ഞാൽ നിർജീവമായ ഭൂമി, ജീവനില്ലാത്ത ഭൂമി. അഹ്യൈനാഹ, അഹ്യൈന, അഹ്യൈന എന്ന് പറഞ്ഞാൽ ഹയാത്താക്കി, നാം അതിന് ജീവൻ നൽകി. മരിച്ചു കിടക്കുന്ന ഭൂമിക്ക് നാം ജീവൻ നൽകി. വ അഖ്റജ്ന, എന്നിട്ട് നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. മിൻഹ, ആ ഭൂമിയിൽ നിന്ന്, ഹബ്ബൻ, ധാന്യത്തെ. ഫമിൻഹു, അതിൽ നിന്ന്, ആ ധാന്യത്തിൽ നിന്ന്, യഅ്കുലൂൻ, അവർ ഭക്ഷിക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ആയത്തിലെ വാക്കുകളെ ചെറിയ രൂപത്തിലൊന്ന് പരിചയപ്പെടാം. മരിച്ചുപോയവരെ അള്ളാഹു പരലോകത്ത് പുനർജീവിപ്പിക്കുമെന്നതിനുള്ള തെളിവാണ്, ദൃഷ്ടാന്തമാണ് അള്ളാഹു ഈ രണ്ട് ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം പറയുന്നത് ആയത്തുൻ, ദൃഷ്ടാന്തം. ലഹും, അവർക്ക്. അൽ അർദുൽ മൈത്ത, നിർജീവമായി കിടക്കുന്ന ഭൂമിയാണ്. അഹ്യൈനാഹ, നാം അതിനെ ജീവിപ്പിച്ചു. വ അഖ്റജ്ന, എന്നിട്ട് നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. മിൻഹ, ആ അതിൽ നിന്ന്, അഥവാ ആ ഭൂമിയിൽ നിന്ന്. ഹബ്ബൻ, ധാന്യത്തെ. ഫമിൻഹു, അപ്പോൾ അതിൽ നിന്ന്, യഅ്കുലൂൻ, അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ ധാന്യത്തിൽ നിന്ന് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മരിച്ചു കിടക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? മഴ കിട്ടാതെ, വെള്ളമില്ലാതെ, സസ്യലതാദികളെല്ലാം

0: فجرنا من نخيل وأعناب وفجرنا من نخيل وأعناب എന്നല്ല وأعناب وفجرنا എന്നല്ല അവാവിന് മുന്നിൽ വരുന്ന തൻവീനുകളെ നഖീലിൻ എന്നതിലെ തൻവീനിനെയും അഅനാബിൻ എന്നതിലെ തൻവീനിനെയും എങ്ങനെയാണ് ഓതുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കവിടെ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ പാരായണം ചെയ്യാൻ സാധിക്കും. മിൻ നഖീലിൻ വഅഅനാബിൻ വഫജ്ജർന ആ രൂപത്തിൽ ഓതാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഒരു തവണ കൂടി ആ രണ്ടായത്തുകൾ ഓതാം. കൂടെ ഇത് കേൾക്കുമ്പോൾ ഈ സൂറത്ത് യാസീൻ മലപ്പാടമുള്ള ധാരാളം ആളുകൾ ശ്രോതാക്കളിലുണ്ടാകും. അതോടൊപ്പം ഖുർആൻ കയ്യിലെടുക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ സമയത്ത് അതിന് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനെ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്തായിരുന്നാലും മനസ്സിൽ ഇതിൻ്റെ കൂടെ ഒന്ന് ഓതുകയാണെങ്കിൽ കുറച്ചൊക്കെ തെറ്റിതീർത്ത് നല്ല രൂപത്തിൽ ഓതാൻ നമുക്ക് കഴിയും. ഒന്നുകൂടെ പാരായണം ചെയ്യാം. وآيت لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وَجَعَلْنَا فِيهَا جَنَّاتٍ مِّن نَّخِيلٍ وَأَعْنَابٍ وَفَجَّرْنَا فِيهَا مِنَ الْعُيُونِ
1: കൂടുതൽ നല്ല ഖിറാഅത്തുകൾ കേട്ട് പാരായണം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതാൻ പഠിക്കണമെന്ന് ആവർത്തിച്ചു ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പാരായണ നിയമങ്ങൾ നല്ല രൂപത്തിൽ ഓതണമെന്ന് തന്നെ വിശുദ്ധ ഖുർആനിന് ഏറ്റവും നല്ല തളാത്മകമായി പാരായണം

0: വെച്ചിട്ടുണ്ട്? തബാറക്ക് ജുസ് ഫുൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടോ? അപ്പോ അമ്മ ജുസും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? മാഷാല്ലാ ബറക്കല്ലാ ഫീക്. അപ്പൊ ഞാൻ ഇന്ന് ഇൻഷാല്ലാ ഒന്നാമത്തെ ചോദിക്കട്ടെ. വളരെ നന്നായിട്ട് ഉത്തരം പറയണം കേട്ടോ. قد أفلح من زكاها.
1: لقد خاب من دساها. ثمود بتغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله فسقياها فكذبوه فعقروها فدمدت عليهم بحق
0: വളരെ ഉഷാറായിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. മാഷാല്ലാ. ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ കേട്ടോ. മോൾക്ക് ഒന്നാമത്തെ ചോദ്യത്തിന് വളരെ നല്ല രൂപത്തിൽ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഞാൻ ഒരു വാക്ക് മാത്രമാണ് ചോദിക്കുക, അതിൻ്റെ ബാക്കി ഓതണം. ഓക്കെ, ഇൻഷാല്ലാഹ്. ഹലോ, മാഷാ മാഷാ, മതി മോളെ. സിയാമോൾ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. ഓക്കെ, മാഷാ. ഇനി അവസാനത്തെ ചോദ്യം. ഓക്കെ, അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം കൂടി ചോദിക്കാണ്. പീസ് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ? മാഷാ, ഏത് പ്രോഗ്രാമാണ് നന്നായിട്ട് കേൾക്കുന്നത്? മാഷാ, നല്ല മോളാണപ്പോ. മാഷാ. ഓക്കെ, അവസാനത്തെ ചോദ്യം. ഓക്കെ, ഇൻഷാല്ല. ഈ ചോദ്യത്തിനും കൂടി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മോള് നന്നായിട്ടൊരു പാട്ട് പാടേണ്ടി വരും. فأما الإنسان إذا ما ابتلاه ربه فأكرمه
1: فأكرمه ونعمه فيقول ربي أهانن
0: أكرمن. وأما إذا
1: كلا بل تكذب
0: وأما إذا ما ابتلاه فقدر عليه رزقه
1: ഓക്കെ,
0: മതി മോളെ. മാഷാല്ലാ, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, വല്ലാഹി ബാരിക് ഫീക്. വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, മാഷാല്ലാ. ഇനി മോളൊരു നേരത്തെ പറഞ്ഞ കാര്യം പൂർണ്ണമാക്കണം. എന്താണ് സമ്മാനം? വേണ്ടേ, പീസ് റേഡിയോ നൽകുന്ന നല്ല അടിപൊളി സമ്മാനം ഉണ്ടാവും ഇൻഷാല്ലാ. എന്നാ പൂമരത്താണേലും നല്ലൊരു പാട്ട് പാടിക്കേ.

0: همك
1: ما شاء الله.
0: لما اسمع نداء احبك احبك صوتي مع السداد.
1: ما شاء الله ما شاء الله بارك الله فيك. മഷാല്ലാ, പറഞ്ഞതും ചോദിച്ചതുമായ എല്ലാ കാര്യത്തിനും കൃത്യമായിട്ട് ആൻസർ ചെയ്തിരിക്കുന്നു. ഇൻഷാല്ലാ പീസ് റേഡിയോ നല്ലൊരു സമ്മാനം നൽകും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മക്കത്ത് നിന്നും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആസിയ മുഹമ്മദ് അലി എന്ന പൊന്നുമോളാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറയുകയും ഉത്തരം പറയുകയും അതോടൊപ്പം പീസ് റേഡിയോയ്ക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടിത്തരികയും ചെയ്ത മോൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇൻഷാല്ലാ നമുക്ക് അടുത്ത കോളിലേക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: തനീഷ ഫാത്തിമ.
1: സനീഷ ഫാത്തിമ അല്ലേ? ഓക്കെ, മാഷാല്ലാ. മോളെ എവിടെയാണ് വീട്?
2: ബഹ്റൈൻ.
1: ബഹ്റൈൻ അല്ലേ? ഇവിടെ നാട്ടിൽ എവിടെയാ?
2: മാംഗ്ലൂർ.
1: മാംഗ്ലൂർ. ഓക്കെ, മാഷാല്ലാ. മോളെ പീസ് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ? പീസ് റേഡിയോയില് അതുപോലെ ഖുർആൻ ചാനലിലെ പ്രോഗ്രാമുകളൊക്കെ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഏത് പ്രോഗ്രാമാണ് മോള് കേൾക്കാറുള്ളത്? ഹലോ, ഹിഫ്സുൽ ഖുർആൻ. ഓക്കെ ഓക്കെ, മാഷാല്ലാ. അപ്പൊ ഖുർആനൊക്കെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കലുണ്ട് അല്ലേ? ഓക്കെ, മാഷാല്ലാ ബറക്കല്ലാ. നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. നമ്മള് ഏത് ഭാഗമാണ് ചോദിക്കുന്നത് അറിയാ? ഏത് ഭാഗമാണ്? ഓക്കെ, മാഷാല്ലാ. നാസ്തു അലഖ് അല്ല, സൂറത്തുൽ അഅല വരെയാണ് കേട്ടാ. മോൾക്ക് മാറിയതായിരിക്കും അല്ലേ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കണേ. ഓക്കെ, ഖദ അഫ്ലഹ മൻ തസക്ക വദകറ ഇസ്മ റബ്ബിഹ ഫസല്ല. ബാക്കി ചോദിക്കാം മോളെ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം بل تؤثرون الحياة الدنيا إن هذا لفي الصحف الأولى
1: والآخرة
2: إبراهيم
1: والآخرة
2: وللآخرة والأولى
1: والآخرة خير خير وأبقى
2: وللآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى.
1: أوكي ما شاء الله വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. മോൾക്ക് എന്തോ പ്രയാസമുണ്ടോ? പ്രയാസമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ ഓക്കെ, നല്ല ശ്രദ്ധിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് ആൻസർ പറയണേ.
2: ഓക്കെ,
1: ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ. രണ്ടാമത്തെ ചോദ്യം. അലം

0: إلى فلا تنهر، وأما بنعمة ربك فحدث.
1: മാഷാ മാഷാ, നല്ല ഉഷാറായിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിനും വളരെ കൃത്യമായിട്ട് ആൻസർ പറഞ്ഞു. ഇൻഷാ അള്ളാ, ഇനി അവസാനത്തെ ചോദ്യം ഓക്കെ. ഈ ചോദ്യത്തിനും കൂടി മോള് ആൻസർ ചെയ്താൽ ഇൻഷാ അള്ളാ പീസ് റേഡിയോ നല്ലൊരു സമ്മാനം നൽകും. ഓക്കെ ഇൻഷാ അള്ളാ. ഈ ചോദ്യം വളരെ കൃത്യമായിട്ട് ആലോചിച്ച് ആൻസർ പറയണം. ഓക്കെ, ഞാൻ ചോദിക്കുന്ന സൂറത്തിൽ നിന്നും അതേ രൂപത്തിൽ അധികം ആളുകൾക്കും തെറ്റുവരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീൻ.
0: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീ ഒന്നും കൂടി ക്വസ്റ്റ്യൻ.
1: ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീൻ.

0: അത് മാറിപ്പോയി മോളെ, അത് ഞാൻ പറഞ്ഞതുപോലെ മാറിപ്പോയി. ഒന്നാമത്തെ ആയത്തിലേക്ക് പോയി. ഉണ്ടോ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മോള്. ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ, ഞാൻ നടുവിൽ നിന്നാണ് ചോദിച്ചത്, പക്ഷെ തിരിച്ച് ഒന്നാമത്തെ ആയത്തിലേക്ക് മാറിപ്പോയി. ഓക്കെ ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. الذين كفروا من أهل الكتاب والمشركين في نار جهنم
1: في نار جهنم خالدين فيها خالدين فيها أولئك هم
0: شر البرية
1: إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية.
0: أوكي أوكي ما شاء الله ما دي مولاي ساني شمول. أوكي ما دي أتا ولاري ننا يتند. ഹലോ, ആ മോള് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാനിട്ടോ. അപ്പം മോൾ ഓതിയില്ലേ, ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാറി ജഹന്നം എന്ന് പറയരുത് കേട്ടോ. നാറി എന്ന് ഇങ്ങനെ നമ്മൾ അറബിയിലെ റാഇന് കെസിർ വന്നാൽ നാറി എന്ന് പറയില്ല കേട്ടോ, രീ എന്നാണ് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ അരി തരി എന്നൊക്കെ പറയില്ലേ, ഇതേ രൂപത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ. വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഫീ നാരി ജഹന്നം എന്നാണ് പറയേണ്ടത്. ഓക്കെ, അതുപോലെ ഷറുൽ ബരി നാരി അല്ല നാരി പറഞ്ഞേ. മാഷാല്ലാ മാഷാല്ലാ. ഓക്കെ, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അടുത്ത പ്രാവശ്യം നമ്മുടെ ടെലിക്യൂസിൽ പങ്കെടുക്കുമ്പോൾ വളരെ എനർജറ്റിക് ആയിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചു വരണം. ഓക്കെ, വളരെ ഉഷാറായിട്ടുണ്ട് എന്നാലും അൽഹംദുലില്ലാ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയ ശ്രോതാക്കളെ, നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സനീഷ ഫാത്തിമ ബഹ്റൈനിൽ നിന്നും. മാഷ അല്ലാ, സനീഷ മുഹമ്മദ് കൃത്യമായിട്ടും ഉത്തരങ്ങൾ പറയുകയും സമ്മാനത്തിന് അർഹയായിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കോൾ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുറാൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: മിദ്ഹ.
0: മിദ്ഹ, ഓക്കെ. മിദ്ഹ എവിടുന്നാണ് വിളിക്കുന്നത് മോളെ? പറവണ്ണ. ഏത് ക്ലാസ്സിലാണ്? അഞ്ചാം ക്ലാസ്സിൽ. ഓക്കെ മാഷാല്ലാ. ഇതിനു മുമ്പ് ഇതുപോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ? ആ മാഷാല്ലാ, ട്രൈ ചെയ്യാറുണ്ട് അൽഹംദുലില്ലാ. അപ്പൊ മോൾക്ക് ഇന്ന് എന്തായാലും കിട്ടി, ഇതോടൊപ്പം സമ്മാനവും ലഭിക്കണം വേണ്ടേ. ഇൻഷാല്ലാ. നമ്മൾ ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് അറിയോ? ആ സൂറത്തുൽ ആയല മുതൽ സൂറത്തുൽ നാസ് വരെ എത്ര ചോദ്യങ്ങളുണ്ടാവും?
2: മൂന്ന് ചോദ്യങ്ങൾ.
0: ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ വളരെ തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് മോള് നിൽക്കുന്നത് അല്ലേ? ഇൻഷാല്ലാ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ബാക്കി ചോദിക്കോളൂ, ഒന്നും കൂടെ പറയണോ? يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه احد
2: ولا يوثق وثاقه احد يا ايتها النفس المطمئنه ارجعي الى ربك راضيه مرضيه فادخلي في عبادي.
0: മാഷാല്ലാ, വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്തിരിക്കുന്നു ഒന്നാമത്തെ ചോദ്യത്തിന്. വളരെ ശ്രദ്ധയോടുകൂടി, ഒരു പേടിയോ ബേജാറോ ഒന്നും വേണ്ട. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാണ് കേട്ടോ.
2: ووجدك
0: ضالا فهدى
2: ووجدك عائلا فأغنى
0: فأغنى

0: فلا تقهر، أما السائل فلا تنهر، وأما بنعمة ربك فحدث.
1: ഓക്കെ, മാഷാല്ലാ, വളരെ നന്നായിട്ടുണ്ട്. അൽഹംദുലില്ല, രണ്ടാമത്തെ ചോദ്യത്തിനും ആൻസർ ചെയ്തിരിക്കുന്നു. പക്ഷേ മോള് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻഷാല്ലാ നമ്മൾ ഖുർആനാണ് ഓതുന്നത്. വളരെ കൃത്യമായിട്ട് അക്ഷരങ്ങളും അതുപോലെ ഹർക്കത്തുകളൊന്നും തെറ്റില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടണം കേട്ടോ. നന്നായിട്ട് പഠിക്കണേ. ഓക്കെ, അല്ല അത് സാറല്ല, നത്തിങ് ടു വറി. ഓക്കെ, നന്നായിട്ട് വളരെ കൃത്യമായിട്ട് നിന്നു, ഒരു പ്രയാസമല്ല. ഇൻഷാ പീസ് റെഡി നല്ല അടിപൊളി സമ്മാനം നൽകും. ഇൻഷാല്ലാ ആ സമ്മാനം എനിക്ക് കിട്ടണം. മാഷാല്ലാ, വല്ലാഹി ബാരിക് ഫീ. ഓക്കെ, അപ്പൊ അവസാനത്തെ ചോദ്യം. ഓക്കെ, ഇൻഷാല്ലാ ഇത് ഇൻഷാല്ലാ ഈ ചോദ്യം കൂടിയും ചോദിക്കും, അതോടൊപ്പം ആൻസർ നൽകും, അതോടൊപ്പം പേടിയൊക്കെ ഒന്ന് പോവാൻ നല്ല അടിപൊളി പാട്ടും മോള് പാടും. ഇൻഷാല്ലാ റെഡി അല്ലേ? ഇൻഷാല്ലാ. അപ്പൊ ചോദിക്കട്ടെ ലാസ്റ്റ് ചോദ്യം.
0: فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه وأمه هاوية وما أدراك ما هي نار هامية.
1: ما شاء الله فأدوري بيديكو بوي ليه. ഏ ഓക്കെ, അൽഹംദുലില്ലാ. അപ്പോൾ മൂന്ന് ചോദ്യത്തിനും കൃത്യമായിട്ട് മോള് ആൻസർ ചെയ്തിരിക്കുന്നു. ഇനി ഇൻഷാല്ലാ നമ്മൾ പീസ് റേഡിയോ പിന്നെ പുറത്ത് വിടുന്ന, അല്ലെങ്കിൽ മോള് കേട്ട് പരിചയമുള്ള, പീസ് റേഡിയോയിലൂടെ കേട്ട് പരിചയമുള്ള നല്ലൊരു പാട്ട് പാടിക്കേ. ഹലോ, ആ പാടിക്കോ. അല്ല മോൾക്ക് ഇഷ്ടമല്ല പാടിക്കോ, ഇനി അതാണെങ്കിൽ അത്.

0: കബറിലെത്തും മുമ്പ് ഈമാൻ കതക് മെല്ലെ തുറക്കണം, കലിമ ചൊല്ലി തിരിക്കണം,
1: ഓക്കെ, മാഷാല്ല, മതി മതി, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, അൽഹംദുലില്ല. ഓക്കെ,
0: ഹലോ.
1: ആ, അപ്പോൾ മിദ്ഹ ശ്രദ്ധിക്കേണ്ടത്, ഇൻഷാല്ല മോൾക്ക് ഒരു പ്രത്യേക കാര്യം മോളോട് ഉണർത്തുകയാണ്. മോളെ ശബ്ദം നല്ല ശബ്ദമാണ്, വളരെ നന്നായിട്ട് പാട്ട് പാടാൻ കഴിയും, ഖുർആൻ ഓതാൻ കഴിയും. അതോടുകൂടി ഇൻഷാല്ല നമ്മുടെ പീസ് റേഡിയോയിലൂടെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും 5:05, ഓക്കെ, 5:05 വൈകുന്നേരം സ്റ്റാർ ക്വസ്റ്റ് എന്നൊരു പ്രോഗ്രാം പീസ് റേഡിയോയിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റും, ഇന്നും അത് പ്രോഗ്രാം നടക്കും ഇൻഷാല്ല. ഓക്കെ, അപ്പോൾ അത് മോളത് കേൾക്കണം. ഓക്കെ ഇൻഷാല്ല. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം.
1: പ്രിയ ശ്രോതാക്കളെ, ടെലിക്യുസിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മിദ്ഹ എന്ന മോളാണ്, പറവണ്ണയിൽ നിന്നും മിദ്ഹ എന്ന മോൾ. 3 ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം പറയുകയും സമ്മാനത്തിന് അർഹയായിരിക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് വേണ്ടി നല്ലൊരു പാട്ടുപാടി തന്നു ഇൻഷാ അല്ലാ. ഇതുപോലെ പീസ് റേഡിയോ ഖുർആൻ ചാനലിലൂടെ നടത്തുന്ന ടെലിക്വിസിലേക്ക് ആവും വിധം നമ്മുടെ മക്കളെ അതിലേക്ക് പങ്കെടുപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ഖുർആനിൻ്റെ വെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വഴിയിലേക്ക് നമ്മുടെ മക്കളെ പരമാവധി കൊണ്ടുവരികയും ചെയ്യുക ഇൻഷാ അല്ലാ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസ്. ഇന്നത്തെ ടെലിക്വിസിൽ കൂട്ടുകാരോടൊപ്പം സംസാരിച്ചത് ഹാഫിൽ അബ്ദു ശുക്കൂർ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾ

0: നിങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു സോഫാത്ത് 149 മുതൽ 182 വരെയുള്ള വചനങ്ങളുടെ ഹൃദ്യമായ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ നിന്ന് ശ്രോതാക്കൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഫതഹിൽ നിന്നും 17 മുതൽ 29 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മുഹ്സനി.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിള്‍ അബ്ദുൽ ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുന്നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തോഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അള്ളാഹ്, സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി അല്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ, ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല. ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാവും ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂൻ സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അല അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിനെ ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു. സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്, അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമല്ലിയുൻദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു. ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പാരായണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ, സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ قَيِّمًا لِّيُنذِرَ بَأْسًا شَدِيدًا مِّن لَّدُنْهُ وَيُبَشِّرَ الْمُؤْمِنِينَ الَّذِينَ يَعْمَلُونَ الصَّالِحَاتِ أَنَّ لَهُمْ أَجْرًا حَسَنًا. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. قَيِّمًا لِّمَن അവിടെ തൻവീൻ ശേഷം ലാം, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാ ഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടി ലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി, തൻവീനിന് പകരം ഒരു ഫതഹിട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ് ഖയ്യിമല്ലിയുന്ദിറ. ഈ രൂപത്തിൽ അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുന്ദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുൻദിറ ബഅ്സൻ ശദീദ, ബഅ്സൻ ശദീദ, സീനിൽ തൻവീന് ശേഷം ഷീന്, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബഅ്സൻ ശദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്, തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമിൽ, ഷദീദമിൻ. ഇനി മിൻ, നൂന്, നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇദ്ഗാം ബില ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല.
1: മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ الذين يعملون الصالحات ان لهم
0: ان نون شد വന്നു മണിക്കണം
1: ان لهم اجرا حسنا اجرا حسنا
0: رائل تنوين ശേഷം

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തു മുദ്ദസ്സിർ സൂറത്തു നാസ് വരെ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേൾക്കുന്നത് സൂറ ഹൂദ് 120-123 വരെയുള്ള വചനങ്ങൾ, കൂടാതെ സൂറ യൂസുഫിന്റെ ആദ്യ ഭാഗവും.
2: വചനം 120. വകുല്ലൻ, എല്ലാം തന്നെ, നഖുസ്സു, നാം കഥനം ചെയ്യുന്നു അഥവാ വിവരിച്ചു തരുന്നു, അലൈക, നിനക്ക്, മിൻ അംബായി, വൃത്താന്തങ്ങളിൽ നിന്ന്, അർറുസുലി, റസൂലുകളുടെ, മാനുസബ്ബിത്തു, നാം സ്ഥൈര്യം നൽകുന്നത്, ബിഹി, അതുമൂലം, ഫുആദക, നിന്റെ ഹൃദയത്തെ, വജാഅക, നിനക്ക് വരികയും ചെയ്തിരിക്കുന്നു, ഫിഹാദിഹി, ഇതിൽ അഥവാ ഇവയിലൂടെ, അൽഹഖു യാഥാർത്ഥ്യം, വമൗഇദതുൻ സദുപദേശവും, വദിക്റ സ്മരണയും അഥവാ ഉപദേശവും, ലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക്.
3: വകുല്ലൻ നഖസ്സു അലൈക മിൻ അംബാഇർ റുസുലി.

0: റസൂലുകളുടെ വൃത്താന്തങ്ങളിൽ നിന്നും നിന്റെ ഹൃദയത്തിന് നാം സ്ഥൈര്യം നൽകുമാറുള്ളതൊക്കെയും നിനക്ക് നാം കഥനം ചെയ്തു വിവരിച്ചു തരുന്നു. യഥാർത്ഥ വിവരവും സത്യവിശ്വാസികൾക്ക് സതുപദേശവും സ്മരണയും ഇതിലൂടെ നിനക്ക് വന്നെത്തുകയും ചെയ്തിരിക്കുന്നു.
1: വചനം 121. വഖുൽ, നീ പറയുകയും ചെയ്യുക. ലില്ലദീന ലാ യുഅ്മിനൂന, വിശ്വസിക്കാത്തവരോട്, ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കുവിൻ, അലാ മകാനത്തിക്കും, നിങ്ങളുടെ സ്ഥാനം അനുസരിച്ച്. ഇന്നാ, നിശ്ചയമായും ഞങ്ങൾ, ആമിലൂൻ, പ്രവർത്തിക്കുന്നവരാണ്.

0: ക്കാത്തവരോട് നീ പറയുകയും ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം അഥവാ നിലപാട് അനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളുവിൻ. ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകുന്നു.
1: വചനം 122. വന്തദിറു, നിങ്ങൾ നോക്കിയിരിക്കുകയും ചെയ്യുവിൻ. ഇന്നാ, നിശ്ചയമായും ഞങ്ങൾ. മുൻതദിറൂൻ, നോക്കിയിരിക്കുന്നവരാണ്.
0: നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുവിൻ, ഞങ്ങളും കാത്തിരിക്കുന്നവരാകുന്നു.
2: ഫീ ഹാദിഹി, ഇതിലൂടെ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ സൂറത്തിലൂടെ എന്നും ഈ വൃത്താന്തങ്ങളിലൂടെ എന്നും ആകാവുന്നതാണ്. രണ്ടായാലും ആശയം വ്യക്തമാണല്ലോ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനോദൃഢതയും സ്ഥൈര്യവും നൽകുവാൻ ആവശ്യമായ എല്ലാ യഥാർത്ഥ വിവരങ്ങളും ഇതുവഴി നൽകിയിട്ടുണ്ട്. സത്യവിശ്വാസികൾക്ക് വേണ്ട ഉപദേശങ്ങളും സ്മരണകളും അതിലുണ്ട്. അതിനുവേണ്ടിയാണ് ഇതെല്ലാം വിവരിച്ചു തരുന്നത്. വിശ്വസിക്കുവാൻ തയ്യാറില്ലാത്തവർക്ക് ഇതൊന്നും പ്രയോജനപ്പെടുകയില്ല. അവർ അവരുടെ ഇഷ്ടമനുസരിച്ച് നടന്നുകൊള്ളട്ടെ, അതിൻ്റെ ഫലം അവർ കാത്തിരുന്നു കണ്ടുകൊള്ളട്ടെ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഉണർത്തുകയാണ്.
1: വചനം 123. വലില്ലാഹി, അല്ലാഹുവിനാണ് ഗൈബു, അദൃശ്യകാര്യം അഥവാ മറഞ്ഞ

0: ആമീൻ.
1: അദ്ധ്യായം 12, സൂറത്ത് യൂസുഫ്. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 111.
0: യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചെറുപ്പകാലം മുതൽ മരണം വരെയുള്ള ഒരു ചരിത്ര സംക്ഷേപമാണ് ഈ സൂറത്തിലെ ഇതിവൃത്തം. ഒരു ചെറിയ മുഖവുര ഒഴിവാക്കിയാൽ ആദ്യം തൊട്ട് 100 വരെയുള്ള വചനങ്ങളിലായി അത് നീണ്ടുകിടക്കുന്നു. പല നബിമാരുടെയും ജനതകളുടെയും കഥകളും ചരിത്ര സംഭവങ്ങളും ഖുർആനിൽ അള്ളാഹു നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു വിവരണ രീതിയാണ് ഈ സൂറത്തിൽ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നത്. നബിമാരുടെ കഥകളിലധികവും അവരും അവരെ നിഷേധിക്കുന്ന ജനങ്ങളും തമ്മിൽ നടന്ന സംഭവങ്ങളായിരിക്കും. ഒരേ സംഭവം ഒന്നിലധികം സൂറത്തുകളിൽ ആവർത്തിക്കപ്പെടലും ഓരോ സ്ഥലത്തും മറ്റു സ്ഥലങ്ങളിൽ സ്പർശിക്കപ്പെടാത്ത വിശദീകരണങ്ങൾ ഉണ്ടായിരിക്കലും പതിവാണ്. ഒരിക്കൽ സംക്ഷിപ്തമായി വിവരിക്കപ്പെട്ട ഒരു സംഭവം മറ്റൊരിക്കൽ വിസ്തരിച്ചു പറയപ്പെട്ടിരിക്കും. ചിലപ്പോൾ ഒരു സംഭവത്തിന്റെ വിവരണം ഒരു സ്ഥലത്ത് അതിന്റെ ആരംഭം മുതൽക്കും മറ്റൊരവസരത്തിൽ അതിന്റെ ഇടക്ക് നിന്ന് ആരംഭിച്ചുമായിരിക്കും കാണുക. ചുരുക്കി പറഞ്ഞാൽ പ്രതിപാദ്യ വിഷയങ്ങളിലെന്ന പോലെ തന്നെ സംഭവങ്ങളുടെ വിവരണത്തിലും ഖുർആനിന് ഖുർആനിൻ്റെതായ ഒരു പ്രത്യേക ശൈലിയാണുള്ളത്. ഇത് സംബന്ധിച്ച് മുഖവുരയിൽ വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള അവതരണങ്ങൾ നിമിത്തം ഓരോ സ്ഥലത്തെയും പ്രതിപാദനത്തിൽ നിന്ന് മറ്റേ സ്ഥലത്തില്ലാത്ത പുതിയ പാഠങ്ങളും സൂചനകളും നമുക്ക് ലഭിക്കുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാകട്ടെ ഈ സൂറത്തിലല്ലാതെ മറ്റെവിടെയും വിവരിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ബാല്യം തൊട്ട് അവസാനം വരെയുള്ള സംഭവങ്ങൾ ക്രമപ്രകാരം വഴിക്കുവഴിയായി തന്നെ പരാമർശിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാലും സാധാരണ പോലുള്ള ഒരു ചരിത്ര ആഖ്യായികയുടെയോ നോവലിന്റെയോ മാതിരിയുള്ള പ്രതിപാദന രീതി ഈ സൂറത്തിലും കാണുകയില്ല. ഖുർആനിൻ്റെതായ ഒരു സവിശേഷത ഓരോ വചനത്തിലും കാണാവുന്നതുമാണ്. വചനങ്ങൾക്കിടയിലൂടെയും വിഷയങ്ങളുടെ ചിത്രീകരണങ്ങളിലൂടെയും വചനങ്ങളുടെ സമാപന വാക്യങ്ങളിലൂടെയും ആ ചരിത്ര വശങ്ങളിലടങ്ങിയ പാഠങ്ങളും സാരോപദേശങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ട തത്വസൂചനകളും അല്പം ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന ഏവർക്കും അവരവരുടെ കഴിവും ഭാഗ്യവുമനുസരിച്ച് കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. പല സഹോദരന്മാരും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രഹത്തിൽ മാതാപിതാക്കളുടെ പ്രത്യേക വാത്സല്യത്തിന് പാത്രമായ ബാലൻ, ഒരു രാജകീയ ഭവനത്തിലെ അടിമ, അനിതര സാധാരണമായ സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട യുവാവ്, അക്കാരണം കൊണ്ടുതന്നെ തീവ്രമായ പരീക്ഷണങ്ങൾക്ക് വിധേയനാവുകയും സത്യസന്ധതയും ഭയഭക്തിയും കൊണ്ട് മാത്രം അവയിലെല്ലാം വിജയം വരിക്കുകയും ചെയ്ത ചെറുപ്പക്കാരൻ, നിഷ്കളങ്കതയും ചാരിത്രശുദ്ധിയും പരിരക്ഷിക്കുവാൻ വേണ്ടി സുഖ സൗകര്യങ്ങളെല്ലാം ത്യജിച്ച് കൊല്ലങ്ങളോളം കാരാഗ്രഹ ജീവിതം അനുഭവിക്കേണ്ടി വന്ന ത്യാഗിവര്യൻ, തടവറയിൽ വെച്ചു പോലും സത്യോപദേശം നടത്തിക്കൊണ്ടിരിക്കുകയും തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത പരിഷ്കർത്താവ്, പ്രവാചക പാരമ്പര്യവും സത്യമത പ്രബോധന കൃത്യവും പുലർത്തിക്കൊണ്ട് അവിശ്വാസിയായ രാജാവിന്റെ മന്ത്രിപദം ഏറ്റെടുത്തു സമർത്ഥമാവണ്ണം അത് കൈകാര്യം ചെയ്ത വിദഗ്ധനായ ഭരണകർത്താവ്, തന്നെ കൊലപ്പെടുത്തിയെന്ന് വിചാരിച്ച് സംതൃപ്തിയടഞ്ഞ സഹോദരങ്ങൾക്ക് മാപ്പ് നൽകി മാനിക്കുകയും രാജസിംഹാസനത്തിൽ വെച്ചു പോലും മാതാപിതാക്കളോടുള്ള ബഹുമാനത്തിന് മാതൃക കാണിക്കുകയും ചെയ്ത മഹാമനസ്കൻ എന്നിങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വിവിധ കാലഘട്ടങ്ങളെ പരാമർശിച്ചു കൊണ്ടുള്ളതാണ് ഈ സൂറത്ത്. ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണക്കാരൻ മുതൽ മേലേക്കിടയിലുള്ള ഭരണാധിപന്മാർ വരെയുള്ള എല്ലാവർക്കും അനേകം പാഠങ്ങളും മാതൃകകളും ഈ ചരിത്ര വിവരണത്തിൽ നിന്ന് ലഭിക്കാനുണ്ട്. 7 വചനത്തിലും അവസാനത്തിലും അള്ളാഹു തന്നെ ഇക്കാര്യം ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. ഈ ചരിത്രം മുൻ വേദഗ്രന്ഥത്തിൽ അഥവാ തൗറാത്തിൽ ഉള്ളതായി അവസാനത്തെ വചനത്തിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ബൈബിളിലും അഥവാ ഉൽപ്പത്തി അധ്യായം 37 മുതൽ 50 വരെ അത് സവിസ്തരം കാണാവുന്നതുമാണ്. ഖുർആനിന്റെ പ്രസ്താവനകൾക്ക് യോജിക്കുന്നതും യോജിക്കാത്തതുമായ ഭാഗങ്ങളും ഖുർആനിൽ സ്പർശിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ഭാഗങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ചില ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന ചില വിശദീകരണങ്ങൾ ഇസ്രായേലി വാർത്തകളിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് ബൈബിൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഖുർആനിനോട് എതിരായ പരാമർശങ്ങൾ തിരസ്കരിക്കുന്നത് നിർബന്ധമാണെങ്കിലും രണ്ടും കൽപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്ത ഭാഗങ്ങളെപ്പറ്റി മൗനം അവലംബിക്കുവാനേ നിവൃത്തിയുള്ളൂ. അറിയുവാൻ വേണ്ടി മാത്രം ഉദ്ധരിക്കുക എന്നല്ലാതെ അവയെ ആധാരമാക്കി ഖുർആനിന്റെ പ്രസ്താവനകൾക്ക് വ്യാഖ്യാനം നിർണയിച്ചുകൂടാത്തതാണ്. ഇമാം അഹമ്മദ് റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്നു, തനിക്ക് വേദക്കാരിൽ നിന്ന് കിട്ടിയ ഒരു ഗ്രന്ഥവുമായി ഉമർ റളിയല്ലാഹു അൻഹു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ചെന്ന് വായിച്ചു കേൾപ്പിച്ചു. തിരുമേനി ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു,

യുർജഉ മടക്കപ്പെടുന്നു. അൽ അംറു കാര്യം, കുല്ലുഹു അതെല്ലാം, ഫഅബുദുഹു അതിനാൽ അവനെ നീ ആരാധിച്ചുകൊള്ളുക, വതവക്കൽ നീ ഭരമേൽപ്പിക്കുകയും ചെയ്യുക.

0: നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി.
1: വലില്ലാഹി ഗൈബു സമാവാതി വൽ അർദി വ ഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു ഫഅബ്ദുഹു വ

0: ഭൂമിയിലെയും അദൃശ്യകാര്യം അള്ളാഹുവിനുള്ളതാണ്. അവങ്കലേക്കു തന്നെ കാര്യമെല്ലാം മടക്കപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ നീ അവനെ ആരാധിക്കുകയും അവന്റെ മേൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തുകൊള്ളുക. നിന്റെ റബ്ബ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ഒട്ടും അശ്രദ്ധനല്ലതാനും.
1: എല്ലാ അദൃശ്യകാര്യങ്ങളെക്കുറിച്ചുള്ള അറിവും അവയുടെ കൈകാര്യങ്ങളും അള്ളാഹുവിന് മാത്രമാണുള്ളത്. സകല കാര്യങ്ങളുടെയും കലാശവും തീരുമാനവും അവങ്കലേക്ക് തന്നെ. എന്നിരിക്കെ ആരാധിക്കപ്പെടുവാനും കാര്യങ്ങൾ ഭരമേൽപ്പിക്കപ്പെടുവാനും അർഹതയുള്ളവൻ അവനല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് അവനെ തന്നെ ആരാധിക്കുകയും അവനിൽ തന്നെ ഭരമേൽപ്പിക്കുകയും ചെയ്യണം. നിങ്ങൾ എന്തു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നെല്ലാം അവൻ അറിഞ്ഞും ശ്രദ്ധിച്ചും വരുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് എന്ന് സാരം. തവക്കൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഏതൊരു കാര്യവും അവൻ വിധിച്ച പോലെ വരട്ടെ എന്ന് വെച്ച് കയ്യും കെട്ടി മൗനമായിരിക്കുക എന്നല്ല. കഴിവുള്ളതും ചെയ്യേണ്ടതുമെല്ലാം ചെയ്യുകയും അതിനപ്പുറമുള്ളത് അവനിൽ അർപ്പിക്കുകയും ചെയ്യുക എന്നത്രേ. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചും അവനിൽ മാത്രം കാര്യങ്ങൾ അർപ്പിച്ചും വരുന്ന സജ്ജനങ്ങളായി ജീവിക്കുവാനും മരിക്കുവാനും അള്ളാഹു നമ്മെ തുണക്കെ.

0: ഖത്താബിന്റെ മകനെ, നിങ്ങൾ അതിൽ ഭ്രമം പിടിപെട്ടവരാകുന്നുവോ? എന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഞാൻ ഇത് അഥവാ ഖുർആൻ നിങ്ങൾക്ക് ശുദ്ധവെള്ളയായി യാതൊരു കലർപ്പും കൂടാതെ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ അവരോട് അഥവാ വേദക്കാരോട് ഒന്നും ചോദിച്ചറിയേണ്ടതില്ല. കാരണം അവർ വല്ല യഥാർത്ഥവും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതിനെ വ്യാജമാക്കുകയോ അല്ലെങ്കിൽ ആ യഥാർത്ഥമായ വല്ലതും പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അത് സത്യമാക്കുകയോ ചെയ്തേക്കും. എന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം. മൂസ അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നാൽ എന്നെ പിൻപറ്റുകയല്ലാതെ അദ്ദേഹത്തിന് നിവൃത്തിയുണ്ടായിരിക്കയില്ല. ഈ സംഭവം വേറെ മാർഗങ്ങളിലൂടെയും വന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് കേട്ട ചില യഹൂദികൾ അവരുടെ ഗ്രന്ഥത്തിലുള്ളതുമായി യോജിച്ചു കണ്ടതുകൊണ്ട് ഇസ്ലാമിനെ അംഗീകരിക്കുകയുണ്ടായതായി ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ അദ്ദലായിൽ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതായി ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി പ്രസ്താവിച്ചിരിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേട്ടത് സൂറ ഹൂദ് 120 മുതൽ 123 വരെയുള്ള വചനങ്ങൾ, കൂടാതെ സൂറ യൂസുഫ് ആദ്യ ഭാഗവും.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുന്നു.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ ഹബീബിക വ റസൂലിക മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി വ അലാ മൻ ഇത്തബഅഹും ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തുൽ മുജാദലയാണ് നോക്കാം. സൂറത്തുൽ മുജാദല 1, 2, 3 പേജുള്ള 22 ആയത്തുള്ളെങ്കിലും കുറച്ച് നീളമുണ്ട്. നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. سميع بصير أعوذ عندنا سميع ب
6: إدغام
5: إقلاب. هذا تنوين ششم باء നൂൻസാക്കിനൊക്കോ തെൻവീനോ ശേഷം ബാ വന്നാൽ ആ നൂനിനെ മീമാക്കി മാറ്റണം. സമീ ഉൻ എന്നുള്ളത് സമീ ഉം എന്നുള്ള ഉന്നത്തോടുകൂടി. അപ്പോൾ ുംസാക്കിന് ശേഷം കാഫ്. പിന്നെ പിന്നെ മിൻകും, രണ്ട് മിൻകും എന്നതിലെ മീമ് മിന്നിലെ മീമ്, രണ്ട് മീമ് ഒന്നിച്ചു വന്നു. അപ്പോ നോക്ക്, മിൻകും ഒരു മീമ്, മിൻ എന്നതിലെ മറ്റൊരു മീൻ, രണ്ട് മീം അടുപ്പിച്ചു വന്നു. അപ്പോൾ മീൻകും അല്ലോ മണിക്കണം, മീൻകും അങ്ങനെ
6: ആയിവാ.
5: പിന്നെ മദ്ദുണ്ട് അല്ലേ, മിന്നി ആ രണ്ട് നൂൻ അവിടെ രണ്ട് നൂന് ഒന്നിച്ചു വന്നു. അപ്പോൾ അവിടെയും മണിക്കണം, അതിൻ്റെ മുമ്പ് മീമിനും മണിക്കണം, അല്ലോ ഉന്നത്ത് വേണം, പിന്നെ മദ്ദും. അപ്പോൾ മീൻകും മിന്നിസാഇഹിം
6: മീൻകും മിന്നിസാഇഹിം
5: വീണ്ടും അതാ നിസാഇഹിമ്മ അതും മണിക്കണം. പിന്നെ ഹുന്ന അതും മൊത്തത്തിൽ നല്ല ധാരാളം ഉണ്ട് മണിക്കാൻ, ഉന്നത്തിഷ്ടം പോലെ വേണം. പിന്നെ ഇൻ ഉമ്മഹാത്തുഹും ഇളഹാർ നൂൻസാക്കിനു ശേഷം ഹംസേൺ അപ്പോൾ ഇളഹാർ. ഇൻ ഉമ്മഹാത്തുഹും ലാത്തി ഇൻഹാത്തും ഇല്ലല്ലായി അല്ലേ, നോട്ടെ ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലായി, അതെ ഇല്ലല്ലായി വലദിനഹും. പിന്നെ വ ഇന്നഹും ലയഖൂലൂന മുൻകറൻ, വീണ്ടും അത് തന്നെ ഇഖ്ഫാ. പിന്നെ മുൻകറ മി ഇത് കാമ്പി കുന്ന തൻവിന് ശേഷം മീമാണല്ലോ. മിനൽ ഖൗലി വസൂറ വ ഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ. അഫുവ്വുൻ ഗഫൂർ അവിടെ എന്താ തൻവിന് ശേഷം ഗാ, അപ്പോ ഇലഹാർ ഇലഹാർ എടാ അഫുവൻ ഗഫൂർ. പിന്നെ മുസാഫ് നോക്ക്, അഫുവൻ ഗഫൂർ. പിന്നെ വല്ലദീന യുലാഹിറൂന മിൻ നിസ അവിടെ മിൻ നിസ നേരത്തെ പോലെ തന്നെ രണ്ട് നൂന ഒന്നിച്ചു വന്നു. പിന്നെ മദ് നിസാഇഹിം സുമ്മ യഊദൂന ലിമാ ഖാലു ഫതഹ്രീറു റഖബതി മി തൻവിന് ശേഷം മീമ്. പിന്നെ മിൻ ഖബ്ല, മിൻ ഖബ്ല എന്താ ഇഖ്ഫാ, ഇഖ്ഫാ അല്ലോ മണിക്കണം. അപ്പോ ഒന്ന് റഖബതിം മിൻ ഖബ്ല

0: ആ മദ്യം കുറച്ചുകൂടി നീട്ടണം അവിടെ കേട്ടോ. അയ്യ ഇത് ഗാംബി കുന്ന, പിന്നെ സ എന്നുള്ളത് മദ്ലാജിമാണ്. പിന്നെ ദാലിക്കും തു അലൂന ബിഹി വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അപ്പോൾ നോക്കാം. അഊദു
1: ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മി ല്ലാഹിർ റഹ്മാനിർ റഹീം.
0: قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله.
1: قد سمع

0: ذلكم توعظون به والله بما تعملون خبير.
1: ذلكم توعظون به والله بما تعملون خبير.
0: وآخر دعوانا الحمد لله رب العالمين.
2: ജസാക്കും അല്ലാഹു ഖൈറ. പാരായണ പഠനം ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന്

0: വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാ ഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാ ഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാ ഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാ ഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാ ഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാ ഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാ ഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസ് സുബിന് സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലില്ലാഹി മിൻ അസ്മാഇഹി 90
4: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ
3: ദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: Peace Radio. Tune to reality.
3: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
4: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്.
3: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
5: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കമ്പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: أعوذ بالله من الشيطان الرجيم.

0: അടുത്തതായി നാം കാതോർക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ, സൂറത്ത് സാഫാത്ത്, സൂറത്ത് സാദ്, സൂറത്ത് സുമർ, സൂറത്ത് ഗാഫിർ 1 മുതൽ 37 വരെയുള്ള വചനങ്ങളുമായി സഊദ് ഷുറൈമിന്റെ മനോഹരമായ പാരായണം നമുക്ക് കേൾക്കാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ألم تر أن الله خلق السماوات والأرض بالحق إن يشأ يذهبكم و

0: നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തൻസീൽ. ഷെയ്ഖ് സഊദ് അഷ്ഷുറൈമിൻ്റെ മനോഹരമായ പാരായണത്താൽ സൂറത്ത് യാസീൻ, സൂറത്ത് സാഫാത്ത്, സൂറത്ത് സാദ്, സൂറത്ത് സുമർ, സൂറത്ത് മുഅ്മിൻ 1 മുതൽ 37 വരെയുള്ള വചനങ്ങൾ എന്നിവയാണ് നാം കേട്ടത്.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേൾക്കുന്നത് സൂറ ഹൂദ് 120 മുതൽ 123 വരെയുള്ള വചനങ്ങൾ, കൂടാതെ സൂറ യൂസുഫിൻ്റെ ആദ്യ ഭാഗവും.
4: വചനം 120. വകുല്ലൻ, എല്ലാം തന്നെ, നഖുസ്സു, നാം കഥനം ചെയ്യുന്നു അഥവാ വിവരിച്ചു തരുന്നു, അലൈക, നിനക്ക്, മിൻ അംബായി, വൃത്താന്തങ്ങളിൽ നിന്ന്, അർറുസുലി, റസൂലുകളുടെ, മാ നുസബ്ബിതു, നാം സ്ഥൈര്യം നൽകുന്നത്, ബിഹി, അതുമൂലം, ഫുആദക, നിന്റെ ഹൃദയത്തെ, വജാഅക, നിനക്ക് വരികയും ചെയ്തിരിക്കുന്നു, ഫിഹാദിഹി, ഇതിൽ അഥവാ ഇവയിലൂടെ, അൽഹഖു, യാഥാർത്ഥ്യം, വമൗഇദതുൻ, സദുപദേശവും, വദിക്റ, സ്മരണയും അഥവാ ഉപദേശവും, ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്.

0: റസൂലുകളുടെ വൃത്താന്തങ്ങളിൽ നിന്നും നിന്റെ ഹൃദയത്തിന് നാം സ്ഥൈര്യം നൽകുമാറുള്ളതൊക്കെയും നിനക്ക് നാം കഥനം ചെയ്തു വിവരിച്ചു തരുന്നു. യഥാർത്ഥ വിവരവും സത്യവിശ്വാസികൾക്ക് സതുപദേശവും സ്മരണയും ഇതിലൂടെ നിനക്ക് വന്നെത്തുകയും ചെയ്തിരിക്കുന്നു.
1: വചനം 121. വഖുൽ, നീ പറയുകയും ചെയ്യുക. ലില്ലദീന ലാ യുഅ്മിനൂന, വിശ്വസിക്കാത്തവരോട്, ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കുവിൻ, അലാ മകാനതികും, നിങ്ങളുടെ സ്ഥാനം അനുസരിച്ച്. ഇന്നാ, നിശ്ചയമായും ഞങ്ങൾ, ആമിലൂൻ, പ്രവർത്തിക്കുന്നവരാണ്.
2: വഖുൽ ലില്ലദീന ലാ യുഅ്മിനൂന അഅ്മലൂ അലാ മകാനതികും ഇന്നാ ആമിലൂൻ.
0: വിശ്വസിക്കാത്തവരോട് നീ പറയുകയും ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം അഥവാ നിലപാട് അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുവിൻ, ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകുന്നു.
1: വചനം 122. വന്തദിറു, നിങ്ങൾ നോക്കിയിരിക്കുകയും ചെയ്യുവിൻ. ഇന്നാ, നിശ്ചയമായും ഞങ്ങൾ, മുൻതദിറൂൻ, നോക്കിയിരിക്കുന്നവരാണ്.
0: നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുവിൻ, ഞങ്ങളും കാത്തിരിക്കുന്നവരാകുന്നു.
3: ഫീ ഹാദിഹി, ഇതിലൂടെ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ സൂറത്തിലൂടെ എന്നും ഈ വൃത്താന്തങ്ങളിലൂടെ എന്നും ആകാവുന്നതാണ്. രണ്ടായാലും ആശയം വ്യക്തമാണല്ലോ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനോദൃഢതയും സ്ഥൈര്യവും നൽകുവാൻ ആവശ്യമായ എല്ലാ യഥാർത്ഥ വിവരങ്ങളും ഇതുവഴി നൽകിയിട്ടുണ്ട്. സത്യവിശ്വാസികൾക്ക് വേണ്ട ഉപദേശങ്ങളും സ്മരണകളും അതിലുണ്ട്. അതിനുവേണ്ടിയാണ് ഇതെല്ലാം വിവരിച്ചു തരുന്നത്. വിശ്വസിക്കുവാൻ തയ്യാറില്ലാത്തവർക്ക് ഇതൊന്നും പ്രയോജനപ്പെടുകയില്ല. അവർ അവരുടെ ഇഷ്ടമനുസരിച്ച് നടന്നുകൊള്ളട്ടെ, അതിൻ്റെ ഫലം അവർ കാത്തിരുന്നു കണ്ടുകൊള്ളട്ടെ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഉണർത്തുകയാണ്.
1: വചനം 123. വലില്ലാഹി, അല്ലാഹുവിനാണ് ഗൈബു, അദൃശ്യകാര്യം അഥവാ മറഞ്ഞ കാര്യം.

യുർജഉ മടക്കപ്പെടുന്നു. അൽ അംറു കാര്യം, കുല്ലുഹു അതെല്ലാം, ഫഅബുദുഹു അതിനാൽ അവനെ നീ ആരാധിച്ചുകൊള്ളുക, വതവക്കൽ നീ ഭരമേൽപ്പിക്കുകയും ചെയ്യുക.

0: നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി.
1: വലില്ലാഹി ഗൈബു സമാവാതി വൽ അർദി വ ഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു ഫഅബ്ദുഹു വ

0: ഭൂമിയിലെയും അദൃശ്യകാര്യം അള്ളാഹുവിനുള്ളതാണ്. അവങ്കലേക്കു തന്നെ കാര്യമെല്ലാം മടക്കപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ നീ അവനെ ആരാധിക്കുകയും അവന്റെ മേൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തുകൊള്ളുക. നിന്റെ റബ്ബ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ഒട്ടും അശ്രദ്ധനല്ലതാനും.
1: എല്ലാ അദൃശ്യകാര്യങ്ങളെക്കുറിച്ചുള്ള അറിവും അവയുടെ കൈകാര്യങ്ങളും അള്ളാഹുവിന് മാത്രമാണുള്ളത്. സകല കാര്യങ്ങളുടെയും കലാശവും തീരുമാനവും അവങ്കലേക്ക് തന്നെ. എന്നിരിക്കെ ആരാധിക്കപ്പെടുവാനും കാര്യങ്ങൾ ഭരമേൽപ്പിക്കപ്പെടുവാനും അർഹതയുള്ളവൻ അവനല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് അവനെ തന്നെ ആരാധിക്കുകയും അവനിൽ തന്നെ ഭരമേൽപ്പിക്കുകയും ചെയ്യണം. നിങ്ങൾ എന്തു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നെല്ലാം അവൻ അറിഞ്ഞും ശ്രദ്ധിച്ചും വരുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് എന്ന് സാരം. തവക്കൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ഏതൊരു കാര്യവും അവൻ വിധിച്ച പോലെ വരട്ടെ എന്ന് വെച്ച് കയ്യും കെട്ടി മൗനമായിരിക്കുക എന്നല്ല. കഴിവുള്ളതും ചെയ്യേണ്ടതുമെല്ലാം ചെയ്യുകയും അതിനപ്പുറമുള്ളത് അവനിൽ അർപ്പിക്കുകയും ചെയ്യുക എന്നത്രേ. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചും അവനിൽ മാത്രം കാര്യങ്ങൾ അർപ്പിച്ചും വരുന്ന സജ്ജനങ്ങളായി ജീവിക്കുവാനും മരിക്കുവാനും അള്ളാഹു നമ്മെ തുണക്കട്ടെ. ആമീൻ.
0: അദ്ധ്യായം 12, സൂറത്ത് യൂസുഫ്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 111.
2: യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചെറുപ്പകാലം മുതൽ മരണം വരെയുള്ള ഒരു ചരിത്ര സംക്ഷേപമാണ് ഈ സൂറത്തിലെ ഇതിവൃത്തം. ഒരു ചെറിയ മുഖവുര ഒഴിവാക്കിയാൽ ആദ്യം തൊട്ട് 100 വരെയുള്ള വചനങ്ങളിലായി അത് നീണ്ടുകിടക്കുന്നു. പല നബിമാരുടെയും ജനതകളുടെയും കഥകളും ചരിത്ര സംഭവങ്ങളും ഖുർആനിൽ അള്ളാഹു നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു വിവരണ രീതിയാണ് ഈ സൂറത്തിൽ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നത്. നബിമാരുടെ കഥകളിലധികവും അവരും അവരെ നിഷേധിക്കുന്ന ജനങ്ങളും തമ്മിൽ നടന്ന സംഭവങ്ങളായിരിക്കും. ഒരേ സംഭവം ഒന്നിലധികം സൂറത്തുകളിൽ ആവർത്തിക്കപ്പെടലും ഓരോ സ്ഥലത്തും മറ്റു സ്ഥലങ്ങളിൽ സ്പർശിക്കപ്പെടാത്ത വിശദീകരണങ്ങൾ ഉണ്ടായിരിക്കലും പതിവാണ്. ഒരിക്കൽ സംക്ഷിപ്തമായി വിവരിക്കപ്പെട്ട ഒരു സംഭവം മറ്റൊരിക്കൽ വിസ്തരിച്ചു പറയപ്പെട്ടിരിക്കും. ചിലപ്പോൾ ഒരു സംഭവത്തിൻ്റെ വിവരണം ഒരു സ്ഥലത്ത് അതിൻ്റെ ആരംഭം മുതൽക്കും മറ്റൊരവസരത്തിൽ അതിൻ്റെ ഇടക്ക് നിന്ന് ആരംഭിച്ചുമായിരിക്കും കാണുക. ചുരുക്കി പറഞ്ഞാൽ പ്രതിപാദ്യ വിഷയങ്ങളിലെന്ന പോലെ തന്നെ സംഭവങ്ങളുടെ വിവരണത്തിലും ഖുർആനിന് ഖുർആനിൻ്റേതായ ഒരു പ്രത്യേക ശൈലിയാണുള്ളത്. ഇത് സംബന്ധിച്ച് മുഖവുരയിൽ വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള അവതരണങ്ങൾ നിമിത്തം ഓരോ സ്ഥലത്തെയും പ്രതിപാദനത്തിൽ നിന്ന് മറ്റേ സ്ഥലത്തില്ലാത്ത പുതിയ പാഠങ്ങളും സൂചനകളും നമുക്ക് ലഭിക്കുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാകട്ടെ ഈ സൂറത്തിലല്ലാതെ മറ്റെവിടെയും വിവരിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബാല്യം തൊട്ട് അവസാനം വരെയുള്ള സംഭവങ്ങൾ ക്രമപ്രകാരം വഴിക്കുവഴിയായി തന്നെ പരാമർശിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാലും സാധാരണ പോലുള്ള ഒരു ചരിത്ര ആഖ്യായികയുടെയോ നോവലിൻ്റെയോ മാതിരിയുള്ള പ്രതിപാദന രീതി ഈ സൂറത്തിലും കാണുകയില്ല. ഖുർആനിൻ്റേതായ ഒരു സവിശേഷത ഓരോ വചനത്തിലും കാണാവുന്നതുമാണ്. വചനങ്ങൾക്കിടയിലൂടെയും വിഷയങ്ങളുടെ ചിത്രീകരണങ്ങളിലൂടെയും വചനങ്ങളുടെ സമാപന വാക്യങ്ങളിലൂടെയും ആ ചരിത്ര വശങ്ങളിലടങ്ങിയ പാഠങ്ങളും സാരോപദേശങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ട തത്വസൂചനകളും അല്പം ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന ഏവർക്കും അവരവരുടെ കഴിവും ഭാഗ്യവുമനുസരിച്ച് കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. പല സഹോദരന്മാരും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രഹത്തിൽ മാതാപിതാക്കളുടെ പ്രത്യേക വാത്സല്യത്തിന് പാത്രമായ ബാലൻ, ഒരു രാജകീയ ഭവനത്തിലെ അടിമ, അനിതര സാധാരണമായ സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട യുവാവ്, അക്കാരണം കൊണ്ടുതന്നെ തീവ്രമായ പരീക്ഷണങ്ങൾക്ക് വിധേയനാവുകയും സത്യസന്ധതയും ഭയഭക്തിയും കൊണ്ട് മാത്രം അവയിലെല്ലാം വിജയം വരിക്കുകയും ചെയ്ത ചെറുപ്പക്കാരൻ, നിഷ്കളങ്കതയും ചാരിത്രശുദ്ധിയും പരിരക്ഷിക്കുവാൻ വേണ്ടി സുഖ സൗകര്യങ്ങളെല്ലാം ത്യജിച്ച് കൊല്ലങ്ങളോളം കാരാഗ്രഹ ജീവിതം അനുഭവിക്കേണ്ടി വന്ന ത്യാഗിവര്യൻ, തടവറയിൽ വെച്ചു പോലും സത്യോപദേശം നടത്തിക്കൊണ്ടിരിക്കുകയും തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത പരിഷ്കർത്താവ്, പ്രവാചക പാരമ്പര്യവും സത്യമത പ്രബോധന കൃത്യവും പുലർത്തിക്കൊണ്ട് അവിശ്വാസിയായ രാജാവിന്റെ മന്ത്രിപദം ഏറ്റെടുത്തു സമർത്ഥമാംവണ്ണം അത് കൈകാര്യം ചെയ്ത വിദഗ്ധനായ ഭരണകർത്താവ്, തന്നെ കൊലപ്പെടുത്തിയെന്ന് വിചാരിച്ച് സംതൃപ്തിയടഞ്ഞ സഹോദരങ്ങൾക്ക് മാപ്പ് നൽകി മാനിക്കുകയും രാജസിംഹാസനത്തിൽ വെച്ചു പോലും മാതാപിതാക്കളോടുള്ള ബഹുമാനത്തിന് മാതൃക കാണിക്കുകയും ചെയ്ത മഹാമനസ്കൻ എന്നിങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ വിവിധ കാലഘട്ടങ്ങളെ പരാമർശിച്ചു കൊണ്ടുള്ളതാണ് ഈ സൂറത്ത്. ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണക്കാരൻ മുതൽ മേലേക്കിടയിലുള്ള ഭരണാധിപന്മാർ വരെയുള്ള എല്ലാവർക്കും അനേകം പാഠങ്ങളും മാതൃകകളും ഈ ചരിത്ര വിവരണത്തിൽ നിന്ന് ലഭിക്കാനുണ്ട്. ഏഴാം വചനത്തിലും അവസാനത്തിലും അള്ളാഹു തന്നെ ഇക്കാര്യം ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. ഈ ചരിത്രം മുൻ വേദഗ്രന്ഥത്തിൽ അഥവാ തൗറാത്തിൽ ഉള്ളതായി അവസാനത്തെ വചനത്തിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ബൈബിളിലും അഥവാ ഉൽപ്പത്തി അധ്യായം 37 മുതൽ 50 വരെ അത് സവിസ്തരം കാണാവുന്നതുമാണ്. ഖുർആനിന്റെ പ്രസ്താവനകൾക്ക് യോജിക്കുന്നതും യോജിക്കാത്തതുമായ ഭാഗങ്ങളും ഖുർആനിൽ സ്പർശിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ഭാഗങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ചില ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന ചില വിശദീകരണങ്ങൾ ഇസ്രായേലി വാർത്തകളിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് ബൈബിൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഖുർആനിനോട് എതിരായ പരാമർശങ്ങൾ തിരസ്കരിക്കുന്നത് നിർബന്ധമാണെങ്കിലും രണ്ടും കൽപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്ത ഭാഗങ്ങളെപ്പറ്റി മൗനം അവലംബിക്കുവാനേ നിവൃത്തിയുള്ളൂ. അറിയുവാൻ വേണ്ടി മാത്രം ഉദ്ധരിക്കുക എന്നല്ലാതെ അവയെ ആധാരമാക്കി ഖുർആനിന്റെ പ്രസ്താവനകൾക്ക് വ്യാഖ്യാനം നിർണയിച്ചുകൂടാത്തതാണ്. ഇമാം അഹമ്മദ് റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്നു, തനിക്ക് വേദക്കാരിൽ നിന്ന് കിട്ടിയ ഒരു ഗ്രന്ഥവുമായി ഉമർ റളിയല്ലാഹു അൻഹു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ചെന്ന് വായിച്ചു കേൾപ്പിച്ചു. തിരുമേനി ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഖത്താബിന്റെ മകനെ, നിങ്ങൾ അതിൽ ഭ്രമം പിടിപെട്ടവരാകുന്നുവോ? എന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഞാൻ ഇത് അഥവാ ഖുർആൻ നിങ്ങൾക്ക് ശുദ്ധവെള്ളയായി യാതൊരു കലർപ്പും കൂടാതെ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ അവരോട് അഥവാ വേദക്കാരോട് ഒന്നും ചോദിച്ചറിയേണ്ടതില്ല. കാരണം അവർ വല്ല യഥാർത്ഥവും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതിനെ വ്യാജമാക്കുകയോ അല്ലെങ്കിൽ ആ യഥാർത്ഥമായ വല്ലതും പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അത് സത്യമാക്കുകയോ ചെയ്തേക്കും. എന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം. മൂസ അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നാൽ എന്നെ പിൻപറ്റുകയല്ലാതെ അദ്ദേഹത്തിന് നിവൃത്തിയുണ്ടായിരിക്കയില്ല. ഈ സംഭവം വേറെ മാർഗങ്ങളിലൂടെയും വന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് കേട്ട ചില യഹൂദികൾ അവരുടെ ഗ്രന്ഥത്തിലുള്ളതുമായി യോജിച്ചു കണ്ടതുകൊണ്ട് ഇസ്ലാമിനെ അംഗീകരിക്കുകയുണ്ടായതായി ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ അദ്ദലായിൽ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതായി ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി പ്രസ്താവിച്ചിരിക്കുന്നു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേട്ടത് സൂറ ഹൂദ് 120 മുതൽ 123 വരെയുള്ള വചനങ്ങൾ, കൂടാതെ സൂറ യൂസുഫ് ആദ്യ ഭാഗവും.
4: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരെമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

الأرض عدو ولكم في الأرض مستقر ومتاع إلى حين.

0: فجعلهم كعصف مأكول. الله
1: الله أكبر.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ബോംബ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രം.

0: ഉന്നതവനുമായ ലോകരക്ഷിതാവായ അള്ളാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേസ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.

0: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം. ഹൃദയവസന്തത്തിൽ ഇന്ന് ക്ലാസ് എടുക്കുന്നത് നിഷാദ് സലഫി. ഖുർആനിലെ സൂറത്ത് യാസീനിലെ 13 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്.
1: الحمد لله رب العالمين والصلاة والسلام على نبيه وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان

0: വിശുദ്ധ ഖുർആൻ 36 അധ്യായം സൂറ യാസീനിലെ 13 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്തത്. എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ മാനവരാശിയെ പഠിപ്പിക്കുന്നത്? അതിൻ്റെ ആശയതലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. വദ്രിബു ലഹും മസലൻ, ലഹും മസലൻ അസ്ഹാബൽ ഖറിയ, ലഹും മസലൻ അസ്ഹാബൽ ഖറിയ. ലഹും മസലൻ എന്ന് പറയുന്നിടത്ത് രണ്ട് മീമുണ്ട്. കയ്യിൽ ഖുർആൻ എടുത്ത് 13-ാമത്തെ ആയത്തിലെ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു മീമിനെ മറ്റേ മീമിൽ, രണ്ടാമത്തെ മീമിൽ ലയിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു പാരായണ രീതിയാണ്, മണിച്ചുകൊണ്ടുള്ള പാരായണ രീതിയാണ് നമ്മളവിടെ സ്വീകരിക്കേണ്ടത്. മസലൻ എന്ന് പറയുന്നിടത്ത് ആ തൻവീന് മസലൻ എന്ന് വ്യക്തമായി തന്നെ ഓതണം. കാരണം അതിനുശേഷം ഹംസാണ് വന്നിട്ടുള്ളത്. പിന്നെ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇദ് ജാ അഹൽ മുർസലൂൻ. ജാ എന്ന് പറയുന്നിടത്ത് ഖുർആനിൽ മദ് നൽകപ്പെട്ടിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. അതിനുള്ള കാരണം മുമ്പ് പല ക്ലാസ്സുകളിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ, പറഞ്ഞിരുന്നതുപോലെ, ജാ എന്ന ജീമിനു ശേഷം അലിഫ് വന്നിട്ടുണ്ട്. അത് അസ്ലിയായ മദ്ദിൻ്റെ അക്ഷരമാണ്. അതിനുശേഷം ഹംസ വന്നു. ജാ ജാ ഇത് രണ്ടും ഒറ്റ കലിമത്തിലാണ് വന്നിട്ടുള്ളത്, ഒരു വാക്കിലാണ് വന്നിട്ടുള്ളത്. ജാ ആ എന്ന ഒരു വാക്കിൽ അലിഫിനു ശേഷം ഹംസ വന്നപ്പോൾ അതിനെ മദ് മുത്തസിൽ എന്ന് വിളിക്കുമെന്നും ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണമെന്നും പലതവണ നമ്മൾ പറയുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. ഇദ് ജാ അഹൽ മുർസലൂൻ. അത് കഴിഞ്ഞ് അടുത്ത ആയത്തിലേക്ക് കടന്നു വന്നാൽ ഇദ് അർസൽനാ ഇലൈഹി മുസ്നൈനി. അർസൽനാ ഇലൈഹി, അവിടെയും ഒരു അലിഫിന് ശേഷം ഹംസ വന്നിരിക്കുന്നു. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നിരിക്കുന്നു. പക്ഷെ അത് രണ്ടും രണ്ട് കലിമത്തിലാണ്. അർസൽനാ എന്നതൊരു കലിമത്തും ഇലൈഹിം എന്നുള്ളത് മറ്റൊന്നുമാണ്. ഇവിടെ മദ് മുംഫസിലാണ്. അത് നമുക്ക് വേണമെങ്കിൽ നീട്ടാതെ ഓതാം, അല്ലെങ്കിൽ നീട്ടിയും പാരായണം ചെയ്യാം. പിന്നെ ഇവിടെ ബിസാലിസിം ഫഖാലു, ബിസാലിസിം ഫഖാലു. അവിടെ സാലിസിൻ എന്ന് ഓതാൻ നിർവാഹമില്ല, മറിച്ച് സാലിസിം ഫഖാലു. ആ സാലിസിൻ എന്നതിൽ ആ നൂനിനെ, പാരായണത്തിൽ ഉച്ചാരണത്തിലുള്ള നൂനിനെ, അടുത്ത ഫായിൽ ഫാ ആണ് തൊട്ടടുത്ത അക്ഷരം വന്നതുകൊണ്ട് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം. ബിസാലിസിം ഫഖാലു. ഫഖാലു ഇന്ന എന്ന് പറയുന്നിടത്തും ഇന്ന ഇലൈക്കും എന്ന് പറയുന്നിടത്തും മദ്ദുണ്ട്. അത് നമ്മൾ അർസൽന ഇലൈഹിം എന്ന് പറഞ്ഞിടത്ത് അതുപോലെയുള്ള മദ് മുംഫസിലാണ്. ഫഖാലു ഇന്ന, രണ്ടിടത്തും അത് നീട്ടാനുള്ള ഒരിടത്ത് വാവും രണ്ടാമത്തെ ഭാഗത്ത് അലിഫുമുണ്ട്. അതിന് രണ്ടിനും ശേഷം ഇന്ന എന്നതിലെ ഇ എന്ന ഹംസും ഇലൈക്കും എന്നതിലെ ഇ എന്ന അക്ഷരവും വന്നിരിക്കുന്നു. അവിടെ നമുക്ക് നീട്ടിയോതാം, അതല്ലെങ്കിൽ മിതമായി നീട്ടിയോതാം, അതല്ലെങ്കിൽ നീട്ടാതെ സാധാരണ ഓതുന്ന രൂപത്തിലുള്ള പാരായണവും ആകാവുന്നതാണ് മദ് മുംഫസിലായതുകൊണ്ട്. ഖാലു മാ അൻതും എന്ന് പറയുന്നിടത്തും, മാ അൻതും എന്ന് പറയുന്നിടത്തും മദ് മുംഫസിലാണ്. സാധാരണ നീട്ടിയോ അല്ലെങ്കിൽ ദീർഘിപ്പിച്ചോ ഓതാവുന്നതാണ്. അൻതും, അൻതും എന്ന പാരായണമല്ല ശരി. അൻതും അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. വമാ അൻസല റഹ്മാൻ, അവിടുത്തെ പാരായണവും അങ്ങനെ തന്നെയാണ്. അൻസല എന്നല്ല, സായിനു മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു, ആ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം. അപ്പോ ഈ രൂപത്തിലാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ഖാലു റബ്ബുന യഅലമു ഇന്നാ ഇലൈക്കും, അത് ഇനിയും ആവർത്തിക്കേണ്ടതില്ല. ഇന്നാ ഇലൈക്കും എന്ന് നമ്മൾ മുമ്പും പറഞ്ഞു. അതുപോലെ സാധാരണ നീട്ടിയോ ഒരൽപ്പം കൂടെ ദീർഘിപ്പിച്ചോ, ആറ് ഹറക്കത്തിന്റെ കദിർ സുദീർഘമായി ദീർഘിപ്പിച്ചോ അവിടെ പാരായണം ചെയ്യാവുന്നതാണ്. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, അലൈന ഇല്ല, അവിടെയും ആ നിലക്കുള്ള ഒരു മദ്ദു തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടത് സൂചിപ്പിച്ചു എന്ന് മാത്രം. നല്ല ഒരു കാര്യത്തിന്റെ പാരായണം ശ്രദ്ധിച്ച് എങ്ങനെയാണ് ഇവിടെയൊക്കെ നമ്മൾ ഓതേണ്ടത് എന്ന വിഷയത്തിൽ നല്ല ഒരു ശ്രദ്ധ ഉണ്ടാവണം. അവിടെ നമ്മൾ കുറച്ച് സമയമൊക്കെ കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക തന്നെ വേണം. അള്ളാഹുവിന്റെ കലാം ഓതുന്നതിനുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അതിന്റെ ശരിയായ പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയാവുന്ന രൂപത്തിൽ തന്നെ ഓതാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി നോക്കൂ, അതിലെ ഓരോ ആയത്തുകൾ എടുത്ത് അതിലെ പ്രധാനപ്പെട്ട വാക്കുകൾ പരിശോധിച്ച് ആ ആയത്തിന്റെ അർത്ഥം എന്താണ് എന്നും നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത്തേത് വദ്രിബ് ലഹും മസല, ളറബൽ മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരിച്ചു, ഉദാഹരണം പറഞ്ഞു എന്നാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം. ഇവിടെ ഈ ദുരിബ് വറബ എന്നതിന്റെ അമ്ര രൂപമാണ്, സിഗത്തുൽ അമ്ര, കൽപ്പനാരൂപം. ലഹും അവർക്ക്, മസലൻ ഉദാഹരണം, അവർക്ക് നീ ഒരു ഉദാഹരണം പറഞ്ഞുകൊടുക്ക്, അവർക്ക് നീ ഉദാഹരിച്ചു കൊടുക്ക്. ആരുടെ ഉദാഹരണമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? അസ്ഹാബൽ ഖറിയ. അസ്ഹാബുൽ ഖറിയ എന്ന് പറഞ്ഞാൽ ഗ്രാമവാസികളുടെ ഉദാഹരണം. സ്വാഹിബ്, അസ്ഹാബ്, സ്വാഹിബ് എന്നതിൻ്റെ ബഹുവചനമാണ് അസ്ഹാബ്. സ്വാഹിബ് എന്നത് ആ രൂപത്തിലുള്ള ഒരർത്ഥമാണ് അതിന് ലഭിക്കുക. കൂട്ടുകാരൻ എന്നും ഉടമസ്ഥൻ എന്നും ഒക്കെ സ്വാഹിബിന് അർത്ഥമുണ്ട്. എന്നാൽ എന്തെങ്കിലും ഒരു പ്രത്യേക വസ്തുവുമായി ചേർത്തു പറയുമ്പോൾ അതിൻ്റെയാൾ, അതിൻ്റെ ഉടമ എന്ന നിലക്കൊക്കെയാണ് സ്വാഹിബ് എന്ന വാക്ക് ഉപയോഗിക്കപ്പെടാറുള്ളത്. ഇവിടെ ഖറിയ, ഗ്രാമം, നാട് എന്ന വാക്കിലേക്കാണ് അസ്ഹാബിന് ചേർത്ത് പറയുന്നത്. അപ്പോൾ അസ്ഹാബുൽ ഖറിയ എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലെ ആളുകൾ എന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ. അപ്പോൾ ആ ഗ്രാമവാസികളുടെ ഉദാഹരണം അവർക്ക് നീ പറഞ്ഞു കൊടുക്കുക. എന്താണ് ആ ഗ്രാമവാസികളുടെ പ്രത്യേകത? എന്ത് ഉദാഹരണമാണ് അവരെക്കുറിച്ച് പറയാനുള്ളത്? എന്ന വാക്കിന്റെ അർത്ഥം വന്നു, അതിലേക്ക് വന്നു, അഥവാ ആ ഗ്രാമത്തിലേക്ക് വന്ന സന്ദർഭം. അൽ മുർസലൂൻ, മുർസൽ എന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്കാണ്, ദൂതൻ, പ്രവാചകൻ. ഇദ് ജാഅഹൽ മുർസലൂൻ, പ്രവാചകന്മാർ ആ ഗ്രാമത്തിലേക്ക് വന്ന സന്ദർഭം, ആ ഗ്രാമവാസികളുടെ ഉദാഹരണം നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഉദാഹരിച്ചു കൊടുക്കുക. ഇനി അടുത്ത ഒരായത്ത് നോക്കാം. ഇവിടെ ഒരു ദൂതൻ വന്നു എന്നല്ല പറയുന്നത്, മറിച്ച് ദൂതന്മാർ വന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് അള്ളാഹു അടുത്ത ആയത്തിൽ എടുത്തു പറയുന്നു. ഇസ്, ആ സന്ദർഭം ഓർക്കുക. ഏതാണ് സന്ദർഭം? അർസൽന, നാം അയച്ചു. അർസല എന്ന് പറഞ്ഞാൽ ദൂതനെ അയച്ചു. അർസൽന, അള്ളാഹുവാണ് പറയുന്നത്, നാം അയച്ചു. ഇലൈഹിം, അവരിലേക്ക്, അഥവാ ഇല അസ്ഹാബിൽ ഖറിയ, ആ ഗ്രാമവാസികളിലേക്ക് നാം അയച്ചു. ഇസ്നൈൻ, രണ്ടാളുകളെ, ഒരു പ്രവാചകനെയല്ല, രണ്ട് പ്രവാചകന്മാരെയാണ് ആ ഗ്രാമത്തിലേക്ക് അള്ളാഹു അയച്ചത്. ഫക്കദ്ദബൂഹുമ, എന്താ സംഭവിച്ചത്? എല്ലാ പ്രവാചകന്മാർക്കും സംഭവിക്കാറുള്ളത് പോലെ, കദ്ദബൂ, അവർ കളവാക്കി. ഹുമ, അവരെ രണ്ടുപേരെയും. ഫകദ്ദബു, അപ്പോൾ അവർ കളവാക്കി. ഹുമ, അവരെ രണ്ടുപേരെയും. ഫഅസ്സസ്ന, അസ്സസ ശക്തിപ്പെടുത്തി. ഫഅസ്സസ്ന, നാം ശക്തിപ്പെടുത്തി. ബിസാലിസിൻ, മൂന്നാമതൊരാളെ കൊണ്ട്. രണ്ട് പ്രവാചകന്മാരെ ഗ്രാമത്തിലേക്ക് പറഞ്ഞയച്ചു, രണ്ടാളുകളെയും അവർ നിഷേധിച്ചു, മൂന്നാമത്തെ ഒരാളെ കൊണ്ട് നാം ശക്തിപ്പെടുത്തി. ഇപ്പോൾ എത്ര പ്രവാചകന്മാരായി? മൂന്ന് പ്രവാചകന്മാരെ ആ ഗ്രാമത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഫഖാലു, അവർ പറഞ്ഞു, അഥവാ ആ പ്രവാചകന്മാർ പറഞ്ഞു. കാല എന്ന വാക്കിന്റെ അർത്ഥമറിയാം പറഞ്ഞു എന്നാണ്. കാലു, അവർ പറഞ്ഞു. ഇന്ന, തീർച്ചയായും ഞങ്ങൾ. ഇന്ന എന്ന വാക്കിന്റെ അർത്ഥമറിയാം തീർച്ചയായും. ഇന്നയും നഹ്നുവും കൂടി ചേർന്നതാണ് ഇന്ന. തീർച്ചയായും ഞങ്ങൾ ഇലൈക്കും നിങ്ങളിലേക്ക്, മുർസലൂൻ അയക്കപ്പെട്ടവരാകുന്നു. ആയത്തിന്റെ അർത്ഥം ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. ഇദ് അർസൽന, നാം അയച്ച സന്ദർഭം ഓർക്കുക. ഇലൈഹിം, അവരിലേക്ക്. ഇസ്നൈൻ, രണ്ടാളുകളെ. ഫകദ്ദബു, അപ്പോൾ അവർ കളവാക്കി, നിഷേധിച്ചു. ഹുമ, ആ രണ്ടുപേരെയും. ഫഅസ്സസ്ന, അപ്പോൾ നാം ശക്തിപ്പെടുത്തി. ബിസാലിസിൻ, മൂന്നാമതൊരാളെ കൊണ്ട്. ഫഖാലു, എന്നിട്ട് അവർ ആ മൂന്ന് പ്രവാചകന്മാർ പറഞ്ഞു. ഇന്ന, തീർച്ചയായും ഞങ്ങൾ. ഇലൈക്കും നിങ്ങളിലേക്ക്, മുർസലൂൻ നിയോഗിക്കപ്പെട്ടവരാണ്, അയക്കപ്പെട്ടവരാണ്, പ്രവാചകന്മാരാണ്. ഖാലു, അവർ പറഞ്ഞു. അതായത് ഗ്രാമത്തിലെ ആളുകൾ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാകുന്നു എന്ന് ആ ദൂതന്മാർ ഗ്രാമവാസികളോട് പറഞ്ഞപ്പോൾ ഗ്രാമവാസികൾ പറഞ്ഞു, മാ അല്ല, അന്തും നിങ്ങൾ, മാ അന്തും നിങ്ങളല്ല, ഇല്ലാ ബഷറുൻ, മനുഷ്യന്മാർ അല്ലാതെ അല്ല. അഥവാ മാ അന്തും ഇല്ലാ ബഷറുൻ, നിങ്ങൾ മനുഷ്യരല്ലാതെ മറ്റാരുമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനുഷ്യർ മാത്രമാണ്. മിസ്ലുന, ഞങ്ങളെപ്പോലെയുള്ള. നിങ്ങൾ പ്രവാചകന്മാരാണ്, ദൂതന്മാരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലേ. വമാ അൻസല, അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി, അവതരിപ്പിച്ചു, വർഷിപ്പിച്ചു എന്നൊക്കെയാണ്. മാ അൻസല, ഇറക്കിയിട്ടില്ല. അർറഹ്മാൻ, പരമകാരുണ്യകൻ. അള്ളാഹു ഇറക്കിയിട്ടില്ല. മിൻ ഷൈഇൻ, ഒന്നും തന്നെ. അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല, ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. ഇൻ അൻതും, നിങ്ങൾ അല്ല. ഇല്ല തക്സിബൂൻ, തക്സിബൂൻ, കളവു പറയുക. ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ. ഇൻ അൻതും, നിങ്ങളല്ല. ഇല്ല അല്ലാതെ. തക്സിബൂൻ, കളവു പറയുന്നവർ. നിങ്ങൾ കളവ് പറയുക അല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളവ് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ ആയത്ത് ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ആവർത്തിക്കാം. ഖാലു മാ അൻതും, ഖാലു അവർ പറഞ്ഞു. മാ അൻതും, നിങ്ങളല്ല. ഇല്ല ബഷറുൻ, ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റാരുമല്ല. മിസ്ലുന, ഞങ്ങളെപ്പോലെയുള്ള. വമാ അൻസല റഹ്മാൻ, പരമകാരുണികൻ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. മൊമാ അൻസല, ഇറക്കിയിട്ടില്ല. ആ റഹ്മാൻ, പരമകാരുണ്യകൻ. മിൻഷൈ, ഒന്നും തന്നെ. ഇൻ അൻതും ഇല്ല തക്സിബൂൻ, നിങ്ങൾ കളവ് പറയുക അല്ലാതെ ചെയ്യുന്നില്ല. 16-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. ഖാലു, അവർ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംവാദമാണ്, സംസാരമാണ്, പരസ്പരം സംസാരിക്കുകയാണ്. ഖാലു, ആ പ്രവാചകന്മാർ പറഞ്ഞു. റബ്ബുന, ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളുടെ രക്ഷിതാവ്. യഅലം, യഅലമു, അവൻ അറിയുന്നുണ്ട്. ഇന്ന, തീർച്ചയായും ഞങ്ങൾ. ഇലൈക്കും നിങ്ങളിലേക്കുള്ള. ല മുർസലൂൻ, പ്രവാചകന്മാർ തന്നെയാകുന്നു. ല തൗക്കീദിന് വേണ്ടിയാണ്, ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാണ്, തീർച്ചപ്പെടുത്തി പറയാനാണ് ആ വാക്കുപയോഗിക്കുക. ഇന്ന, തീർച്ചയായും ഞങ്ങൾ. ഇലൈക്കും നിങ്ങളിലേക്കുള്ള. ല മുർസലൂൻ, പ്രവാചകന്മാർ തന്നെയാകുന്നു. വമാ അലൈന, ഞങ്ങളുടെ മേൽ ബാധ്യതയില്ല. ഇല്ലൽ ബലാഗുൽ മുബീൻ, അൽ ബലാഗ്, എത്തിക്കുക, സന്ദേശം എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അൽ ബലാഗുൽ മുബീൻ, മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ, കൃത്യമായ, വ്യക്തമായ, സ്പഷ്ടമായ. സ്പഷ്ടമായ എത്തിക്കൽ അല്ലാതെ മറ്റൊരു ബാധ്യതയും ഞങ്ങളുടെ മേലില്ല. പ്രവാചകന്മാർ വിശദീകരിക്കുകയാണ്. ഖാലു റബ്ബുന യഅലം, ഖാലു അവർ പറഞ്ഞു. റബ്ബുന, ഞങ്ങളുടെ റബ്ബ്. യഅലമു, അവൻ അറിയുന്നു. ഇന്ന, തീർച്ചയായും ഞങ്ങൾ ഇലൈക്കും നിങ്ങളിലേക്കുള്ള ല മുർസലൂൻ, ദൂതന്മാർ തന്നെയാകുന്നു. ഒമാ അലൈന, എന്നാൽ ഞങ്ങളുടെ മേൽ ബാധ്യതയില്ല. ഇല്ലൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ സന്ദേശം എത്തിക്കലല്ലാതെ വേറെ ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല. സഹോദരങ്ങളെ, ഇതിൻ്റെ ഒരു വാക്കിൻ്റെയും നേർക്കുനേരെയുള്ള അർത്ഥമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി അതിൻ്റെ ചില വിശദാംശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, വദ്രിബ് ലഹും മസല അസ്ഹാബൽ ഖറിയ. അർത്ഥം അതിൻ്റെ ആശയ വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ ഒരു തവണ കൂടി ആ ആയത്ത് പറയുമ്പോൾ അതിൻ്റെ കൂടെ അർത്ഥം പറയുന്നുണ്ട്. നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഈ വാക്കുകൾ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനും അത് ഓർമ്മയിൽ സൂക്ഷിക്കാനും പിന്നീട് പല ആയത്തുകളിലും ആ അർത്ഥം വാക്കുകൾ ആവർത്തിച്ചു വരുമ്പോൾ ആ സന്ദർഭത്തിൽ എടുത്തുപയോഗിക്കാനും നമുക്ക് കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ ഒരു ഖുർആൻ പഠനം എന്ന് പറയുന്നത്. ഒരു ഗ്രാമവാസികളുടെ ഉദാഹരണം അവർക്ക് നീ വിശദീകരിച്ചു കൊടുക്കുക. അസ്ഹാബുൽ ഖറിയ, ഗ്രാമവാസികൾ. ആരാണ് ഈ ഗ്രാമവാസികൾ? ഏതാണ് ഈ ഗ്രാമം? ഇതൊരു വലിയ ചർച്ച യഥാർത്ഥത്തിൽ ഈ ആയത്തുകൾ വിശദീകരിക്കുന്നിടത്ത്, വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലെ ഈ ഭാഗം പറയുന്ന ഭാഗത്ത് തഫ്സീറുകളിൽ വലിയ വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഒന്ന്, പണ്ഡിതന്മാർ പറയുന്നത് ഇത് അന്താക്കിയ എന്ന് പറയുന്ന ഒരു പ്രദേശമായിരുന്നു. അവിടെയുണ്ടായിരുന്നത് ക്രൈസ്തവ വിശ്വാസികളായിരുന്നു എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ, കഅബുൽ അഹ്ബാറിനെ, വഹബുബിന് മുനബ്ബഹിനെ റഹ്മഹുമുള്ള അവരെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള തൻ്റെ തഫ്സീറുൽ ഖുർആനിൽ അലീമിൽ, മറ്റു പല മുഫസ്സിറുകളും ഇമാം തുബരി ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പ്രദേശങ്ങളായിരുന്നു ഖുദുസ് പോലെ ഈ അന്താക്കിയയും അലക്സാൻഡ്രിയയും റോമുമൊക്കെ. അപ്പോൾ അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ അന്താക്കിയയിലേക്കാണ് ഈ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്. ആ ഗ്രാമത്തെക്കുറിച്ചാണ് ഈ വിശദീകരിക്കുന്നത് എന്ന് ധാരാളം മുഫസ്സിറുകൾ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് അന്താക്കിയാണ് എന്ന് പറയാൻ കഴിയില്ല. ചില കാരണങ്ങൾ, ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല, വിശദീകരിച്ചുകൊണ്ട് ഇത് അന്താക്കിയാകാൻ സാധ്യതയില്ല. അതിനവർ പറയുന്ന ഒരു കാരണം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ തൗറാത്തിൻ്റെ അവതരണത്തിനു ശേഷം പിൽക്കാലഘട്ടത്തിൽ അള്ളാഹു ഒരു സമൂഹത്തെ മുഴുവനായും നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. തൗറാത്തിൻ്റെ അവതരണത്തിന് ശേഷം ബഅദ ഇൻസാലിഹി തൗറാത്ത് ലം യുഹ്ലിക് ഉമ്മതം മിനൽ ഉമം, അള്ളാഹു ഒരു ജനതയെയും ഒരുമിച്ച് നശിപ്പിച്ചിട്ടില്ല. ഈ ജനതയെ പിന്നീട് നശിപ്പിക്കുന്ന ഒരു രംഗം തുടർന്നു വരുന്ന ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് അന്താക്കിയാവാൻ സാധ്യതയില്ല എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയും. എന്തായിരുന്നാലും ഇവിടെ നമുക്ക് ഷേഖ് സഅദി റഹമഹുല്ല നൽകുന്ന ഒരു വിശദീകരണം വളരെ നന്നായി തോന്നി. വതഅയീനു തിൽക്കൽ ഖരിയത്തി ലൗ കാന ഫീഹി ഫായിദതൻ ലഅയ്യനഹുല്ല. ഈ നാട് ഏതാണ് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ആ നാട് ഏതാണ് എന്ന് അറിയുന്നതിൽ വല്ല ഫായിദയും വല്ല ഗുണവും നമുക്കുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു തന്നെ അത് പറഞ്ഞു തരുമായിരുന്നു. പടച്ചോനത് നമുക്ക് പറഞ്ഞു തരാത്തത് കൊണ്ട് ഇനി അത് ഏതാണ് നാട് എന്നതിലേക്കുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന നിലക്കാണ് ഷെയ്ഖ് സഅദി റഹമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അതിന് നൽകുന്ന വിശദീകരണം. സുഹൃത്തുക്കളെ, ഇസ് ജാഅഹൽ മുർസലൂൻ, അവരിലേക്ക് പ്രവാചകന്മാർ വന്നു. ഇസ് അർസൽന, നാം അവരിലേക്ക് അയച്ചു. ഇലൈഹിം, അവരിലേക്ക്, ഇസ്നൈൻ, രണ്ടാളുകളെ. ഫകദ്ദബൂഹുമ, ആ രണ്ടാളുകളെയും അവർ നിഷേധിച്ചു. ഫഅസ്സസ്ന, അപ്പോൾ നാം ശക്തിപ്പെടുത്തി. ബിസാലിസിൻ, മൂന്നാമതൊരാളെ കൊണ്ട്. മൂന്ന് ദൂതന്മാരാണ് അവരുടെ അടുത്തേക്ക് നിയോഗിക്കപ്പെട്ടത്. ഇവിടെയും ചില പണ്ഡിതന്മാർ ഇത് അള്ളാഹു നേരിട്ട് അയച്ച പ്രവാചകന്മാരെ സംബന്ധിച്ചല്ല പറയുന്നത്, മറിച്ച് അള്ളാഹുവിൻ്റെ ദൂതനായ പ്രവാചകനായ അടിമയായ ഈസാ അലൈഹിസ്സലാം, അദ്ദേഹം നിയോഗിച്ച മൂന്ന് ദൂതന്മാരെ സംബന്ധിച്ചാണ് ഈ കഥയിൽ, ഈ ചരിത്രത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത് എന്ന അഭിപ്രായവും തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നാലും മൂന്ന് പ്രവാചകന്മാർ ആ നാട്ടിലേക്ക്, ആ ഗ്രാമത്തിലേക്ക് നിയോഗിക്കപ്പെട്ടു. എന്നിട്ട് അവർ ആ ജനതയോട് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാരാണ്. ആ ജനത പ്രതികരിച്ചത് എങ്ങനെയാണ്? മാ അൻസും ഇല്ല ബഷറും മിസ്ലുന, നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യരല്ലേ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പ്രവാചകന്മാരെന്ന് പറയുക? എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെ ഒരു ചോദ്യം നേരിട്ടതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് ധാരാളം സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് മാ ഹാദാ ബഷറും മിസ്ലുക്കും യുരീദു അൻ യതഫള അലൈക്കും, ഇദ്ദേഹം നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യരാണ്, നിങ്ങൾക്കിടയിൽ ഒരു ശ്രേഷ്ഠതയുണ്ടാവാൻ, ഒരാളാവാൻ വേണ്ടി ഒരു പ്രവാചകത്വം വാദിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ذَلِكَ بِأَنَّهُ كَانَتْ تَأْتِيهِمْ رَسُولُهُمْ بِالْبَيِّنَاتِ فَقَالُوا أَبَشَرٌ يَهْدُونَنَا. സൂറ തഗാബുനിലെ ആറാമത്തെ ആയത്തിൽ മറ്റൊരു ജനതയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്, അവർക്ക് സന്ദേശവുമായി വ്യക്തമായ തെളിവുകളുമായി പ്രവാചകൻ, അവരുടെ പ്രവാചകൻ അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ ചോദിച്ചു, അബശറു യഹുദൂനന, ഒരു മനുഷ്യനാണോ ഞങ്ങളെ സന്മാർഗത്തിലാക്കുന്നത്? അപ്പോൾ പ്രവാചകന്മാരെല്ലാവരും മനുഷ്യരായിരുന്നു, മാതൃകായോഗ്യരായ, വഹയി ലഭിക്കുന്ന നുബുവത്തുള്ള, റിസാലത്തുള്ള, ഇസ്മത്തുള്ള മനുഷ്യരായിരുന്നു പ്രവാചകന്മാർ. ആ മനുഷ്യരായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പല ആളുകളും പ്രവാചകന്മാരെ നിഷേധിച്ചിരുന്നു. ഈ സമൂഹവും അങ്ങനെ തന്നെയാണ് പ്രവാചകന്മാരോട് പ്രതികരിച്ചത്, നിങ്ങൾ മനുഷ്യരാണ്, അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല, നിങ്ങൾ കളവ് പറയുകയാണ്. ചില ജനത അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മലക്കുകൾ അയക്കുമായിരുന്നില്ലേ എന്ന് നൂഹ് നബിയോട് തന്റെ ജനത പറഞ്ഞ സംഭവം സൂറ അൽ മുഅ്മിനൂനിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ പല കാലഘട്ടങ്ങളിലും പ്രവാചകന്മാർ ചെന്നപ്പോൾ അവരവരുടെ സമൂഹങ്ങൾ മനുഷ്യരായിരുന്നു, പ്രവാചകന്മാർ മനുഷ്യന്മാരിൽ നിന്നുള്ളവരായിരുന്നു എന്നതുകൊണ്ട് നിഷേധിക്കുകയും അവഗണിക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ധാരാളം ആവശ്യങ്ങൾ അക്കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ, ഖുറൈശികൾ മുന്നോട്ട് വച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. പ്രവാചകൻ എല്ലാ ചോദ്യങ്ങൾക്കുമായി അവരോട് പ്രതികരിച്ചത് ഹൽ കുൻതു ഇല്ല ബഷറ റസൂല, ഞാനൊരു മനുഷ്യനായ പ്രവാചകൻ മാത്രമല്ലേ എന്ന് ചോദിച്ചതായി വിശുദ്ധ ഖുർആൻ സൂറ ഇസ്രായിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനുഷ്യരാണ്, ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ, അള്ളാഹു ഒരു കാര്യവും നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകന്മാർ വളരെ പക്വതയോടെ, വിവേകത്തോടെ അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? കാലു, അവർ പറഞ്ഞു, റബ്ബുന, ഞങ്ങളുടെ റബ്ബ് യഅലമു, അവൻ അറിയുന്നു, ഇന്നയിലേക്കും ലമുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാരാണെന്ന്, ഞങ്ങൾക്ക് കളവ് പറയേണ്ട കാര്യമില്ല, ഞങ്ങളുടെ റബ്ബിന് അറിയാം ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാർ തന്നെയാണെന്ന്. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, ഞങ്ങളുടെ മേലുള്ള ബാധ്യത വ്യക്തമായ സന്ദേശം, സ്പഷ്ടമായ സന്ദേശമാണ്, അത് എത്തിക്കുക എന്ന ബാധ്യത മാത്രമാണ് ഞങ്ങളുടെ മേലിലുള്ളത്. നിങ്ങൾ ആരെയെങ്കിലും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തേണ്ടുന്ന ഉത്തരവാദിത്തം പ്രവാചകന്മാർക്ക് ആർക്കുമില്ല. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും വിശുദ്ധ ഖുർആൻ ആ രൂപത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ, നീ ഒരു ഉത്ബോധകൻ മാത്രമാകുന്നു, അവരുടെ മേൽ ആധിപത്യം ചെലുത്തേണ്ടവനല്ല. ലാ ഇക്രാഹ ഫിദ്ദീനി ഖദ് തബയ്യന അർറുശ്ദു മിനൽ ഗയ്, സത്യത്തിൽ നിന്ന് അസത്യം വ്യക്തമാണെന്നിരിക്കെ മതത്തിൽ യാതൊരുവിധ ബലാത്കാരവുമില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനവും സൂറ അൽ ബഖറയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അത് തന്നെയാണ്, ആ ആശയം തന്നെയാണ് അക്കാലഘട്ടത്തിൽ പ്രവാചകന്മാർ പഠിപ്പിച്ചത്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിനുശേഷമുള്ള പ്രവാചകന്മാരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ദാവത്ത്. ആ പ്രവാചകന്മാർ പോലും നിർബന്ധം ചെലുത്തേണ്ടതില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തായിരുന്നാലും അങ്ങനെ ഒരു ബാധ്യതയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരിക്കൽ കൂടി ആയത്തുകളുടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. വദ്രിബു ലഹും മസല, അവർക്ക് നീ ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. അസ്ഹാബുൽ ഖറിയ, ഒരു ഗ്രാമവാസികളുടെ ഉദാഹരണം. ഇദ് ജാ അഹൽ മുർസലൂൻ, അവരിലേക്ക് പ്രവാചകന്മാർ വന്ന സന്ദർഭം. ഇദ് അർസൽന ഇലൈഹി മുസ്നൈൻ, രണ്ടാളുകളെ നാം അവരിലേക്ക് നിയോഗിക്കുകയുണ്ടായി. ഫക്കദ്ദബൂഹുമ, അവർ രണ്ടുപേരെയും അവർ നിഷേധിച്ചു. ഫഅസ്സസ്ന ബിസാലിസിൻ, മൂന്നാമതൊരാളെക്കൊണ്ട് നാം ശക്തിപ്പെടുത്തി. ഫഖാലു ഇന്ന ഇലൈക്കും മുർസലൂൻ, അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളിലേക്കുള്ള ദൂതന്മാരാകുന്നുവെന്ന്. എന്തായിരുന്നാലും ഖുർആൻ നന്നായി പഠിക്കാൻ അതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഖുർആനിലെ സൂറത്തു യാസീനിലെ 13 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ബഹുമാന്യനായ നിഷാദ് സലഫി ക്ലാസ് എടുത്തത്. ഹൃദയവസന്തത്തിൻ്റെ എല്ലാ എപ്പിസോഡുകളും കൃത്യമായി പഠിക്കുവാൻ പേപ്പറും പേനയുമെടുത്ത് നമ്മൾ കാത്തിരിക്കുക. ഖുർആനിലെ വ്യത്യസ്തങ്ങളായ 6 ജുസൂകൾ 6 ദിവസങ്ങളിലായി 6 പണ്ഡിതന്മാർ നമുക്കായി ക്ലാസ് എടുക്കുകയാണ്. എല്ലാ ദിവസവും കൃത്യമായി ഈ എപ്പിസോഡുകൾ കേൾക്കുവാനും പഠിക്കുവാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
2: കുടുംബങ്ങളിൽ കുളിർത്തെന്നലുമായി സ്നേഹക്കൂട്. മാനസിക പിരിമുറുക്കങ്ങൾ, കുടുംബ പ്രതിസന്ധികൾ, ജീവിത നൈരാശ്യങ്ങൾ, അനാവശ്യ ഉത്കണ്ഠകൾ, കലഹിക്കുന്ന ഇണകൾ, വഴിതെറ്റുന്ന മക്കൾ, പ്രശ്നങ്ങൾ ഏതുമാവട്ടെ, ഇസ്ലാമിൽ പരിഹാരമുണ്ട്. പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണാൻ പീസ് റേഡിയോ ഒരുക്കുന്ന സംവിധാനം. മുതിർന്ന പണ്ഡിതരും പ്രബോധകരും മനഃശാസ്ത്രജ്ഞരും ഉൾപ്പെടുന്ന പാനൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. സ്നേഹക്കൂട്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത്

0: ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ. അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു മുസമ്മിൽ 9 മുതൽ 15 കൂടിയ വചനങ്ങൾ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുസമ്മിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ച് അൽഹംദുലില്ലാ ഏറെക്കുറെ മനസ്സിലാക്കി. സൂറത്ത് മുസമ്മിലെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. വാക്യഭാഗം ശ്രദ്ധിക്കുക. ബിസ്മില്ല.

0: റബ്ബുൽ മഷ്രിഖ് വൽ മഗ്രിബി. ഒൻപതാമത്തെ ആയത്തിൽ റബ്ബുൽ മഷ്രിഖ്, ഇവിടെ മഷ്രിഖ് വൽ മഗ്രിബി എന്നതിന് വൽ മഗ്രിബി എന്ന് പറയുമ്പോഴുള്ള തെറ്റ് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. മഷ്രിഖ് വൽ മഗ്രിബി എന്ന് പറയുമ്പോൾ, അപ്പോൾ മഷ്രിഖ് ഷീന് കലകല ചെയ്യാൻ പാടില്ല, ഖാഫിനെ അതിൻ്റെ ഉച്ചാരണം മഖ്റജ് ചെറുനാക്ക്. അപ്പോൾ മഷ്രിഖ് വൽ മഗ്രിബി, ചെറുനാക്കിൻ്റെ തൊട്ടിപ്പുറത്ത് അഥവാ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം, മഗ്രിബി. അവിടെയും ഗൈനെ കലകല ചെയ്യാൻ പാടില്ല. ലാ ഇലാഹ മദ് മുൻഫസ്സിൽ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു ഫത്തഖിദ്ഹു ഫത്തഖിദ്ഹു എന്ന് വായിക്കരുത്, ദാലിനെ കലകലയും ചെയ്യരുത്. ഫത്തഖിദ്ഹു ഫത്തഖിദ്ഹു എന്നോ ഫത്തഖിദ്ഹു എന്നോ അല്ല വായിക്കേണ്ടത്. فاتخذه وكيلا واصبر على ما يقولون واهجرهم هجرا جميلا. ഇവിടെ വസ്ബിർ എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അധികം ആളുകളും എന്നല്ല, തജ്വീദോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കുറച്ചെങ്കിലും അറിയാത്ത ആളുകളിലൊക്കെ ഇത്തരം വിഷയങ്ങൾ ഈ വസ്ബിർ എന്ന പദത്തിൽ വസ്ബിർ, അതുപോലെ ഫദക്കിർ മുദക്കിർ ഈ പദങ്ങളൊക്കെ റായിനെ കനപ്പിച്ചുകൊണ്ടാണ് പറയാറുള്ളത്. ഫദക്കിർ എന്നല്ല ഫദക്കിർ, അതുപോലെ മുദക്കിർ എന്നല്ല മുദക്കിർ, അതുപോലെ തന്നെ ഇവിടെയും വസ്ബിർ എന്നല്ല വസ്ബിർ. ശ്രദ്ധിക്കുക, വസ്ബിർ എന്നാണ് പറയേണ്ടത്, തർക്കീഖാണ് ചെയ്യേണ്ടത്. അലാമ യഖൂലൂന വഹ്ജുർഹും, വഹ് കെട്ടുള്ള ഹ തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം, വഹ്ജുർഹും ഹജ്റൻ ജമീല, ജീമിനെ കലകല ചെയ്യണം, ഹജ്റൻ ജമീല. വദർനീ വൽ മുകദ്ദിബീന ഉലിൻ നഅമതി വമഹിൽഹും ഖലീല. ഇവിടെ വമഹിൽഹും, അതുപോലെ ഉലിൻ നഅമതി. അപ്പോൾ വദർനീ വൽ മുകദ്ദിബീന, മുകദ്ദിബീന അല്ല മുകദ്ദിബീന, ഉലിൻ നഅമതി, ഉലി ആണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉലി എഴുതിയിട്ടുണ്ടെങ്കിലും വായിക്കേണ്ടത് ഉലി എന്നാണ്, ഉലിൻ നഅമതി. അതിന് കാരണം വാവിൻ്റെ മുകളിലുള്ള സുക്കൂൻ, അത് ഉച്ചാരണത്തിൽ കൊണ്ടുവരികയില്ല. അപ്പോൾ ഉലിൻ നഅമ, ഉലിൻ നഅമതി എന്നാണ്. ഇവിടെ നഅമത്ത് എന്ന പദവും ഒരു പക്ഷേ ചില ആളുകൾക്ക് നഅമത്ത് എന്ന് പറയാൻ ഉലിൻ നഅമതി, ഉലിൻ നഅമതി, ഇത് അങ്ങനെ വായിക്കരുത്. ഉലിൻ നഅമത്തിന് നൂന് ഫതഹാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഉലിൻ നഅമതി വമഹിൽഹും ഖലീല, വമഹിൽഹും ഖലീല. പന്ത്രണ്ടാമത്തെ ആയത്തിൽ ഇന്ന ലദൈന അൻകാലൻ വജഹീമ, അൻകാലൻ ഇഖ്ഫാ ബിഗുന്ന, ശേഷം അൻകാലൻ വ, അവിടെ ഇത് ഗം നാഖിസ്, വതഅമൻ ദ ഗുസ്സതി വഅദാബൻ അലീമ. ഗുസ്സത്ത് അവിടെ ഗൈന്, വതഅമൻ ദ ഗുസ്സതി, ഉസ്സതിൻ എന്ന കോതി പോകുമ്പോൾ പൂർണ്ണമായിട്ടും ആ കലിമത്ത് തന്നെ മാറാണ്, അപ്പം അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. വതഅമൻ ദ ഗുസ്സതി വഅദാബൻ അലീമ, വഅദാബൻ അ ഇളഹാർ, തൻവീനു ശേഷം ഹംസ വന്നാൽ അവിടെ മണിക്കാൻ പാടില്ല, ഇളഹാറാണ് ചെയ്യേണ്ടത്, അഥവാ തൻവീനിനെ കൃത്യമായിട്ടും വെളിവാക്കണം. അദാബൻ അലീമ, യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനതിൽ ജിബാലു കതീബൻ മഹീല. തർജുഫുൽ അർദു, ദാദിൻ്റെ മഖ്റജ് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. നാവിൻ്റെ അരു നീളത്തിൽ അണപ്പല്ലുകളോട് ചേർന്നിട്ടാണ്. യൗമ തർജുഫുൽ അർദു വൽ ജിബാലു വകാനതിൽ ജിബാലു കസീബൻ കസീബൻ കസീബൻ കസീബൻ, രണ്ടും മാറ്റമുണ്ട്. ഒന്ന് സീനെ കൊണ്ടാണ്, സീനെ കൊണ്ടല്ല വായന, അപ്പം അത് ശ്രദ്ധിക്കണം. കസീബം മഹീല,
1: يوم ترجف الأرض والجبال وكانت الجبال كثيبا مهيلا.
0: 15-ാമത്തെ ആയത്തിൽ

ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ഫിർഔന എന്നുള്ള പദം തന്നെയാണ്. ഫിർഔന എന്ന് എല്ലാവരും, സാധാരണക്കാരും ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളൊക്കെ ഫിർഔന എന്നാണ് പറയുക. ഫിർഔന റാഇനെ തർഖീഖ് ചെയ്യേണ്ടതിന് പകരം തഫ്ഹീം ചെയ്യുക എന്ന് കനപ്പിച്ച് പറയും. അപ്പോൾ തഫ്ഹീം ചെയ്യുകയല്ല വേണ്ടത്, തർഖീഖ് നേർപ്പിക്കുകയാണ് വേണ്ടത്. ഫിർഔന, ഫിർഔന അല്ല, ഫിർഔന റസൂല എന്നാണ് പറയേണ്ടത്. ഇവിടെ ഒന്നുകൂടെ ഓതാം.

0: സൂറത്ത് മുസമ്മിലിലെ 9 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹ് ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുസമ്മിൽ 9 മുതൽ 15 കൂടിയ വചനങ്ങളിൽ വരാൻ സാധ്യതയുള്ള പാരായണത്തിലെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
2: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അള്ളാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അള്ളാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ 22 പാരായണം നിർവഹിക്കപ്പെടുന്നു. നമുക്ക് വേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് തൗഫീഖ് അസ്സയാഖ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ നാം ശ്രവിച്ചത് വിശുദ്ധ ഖുർആനിലെ ജുസ 22 പാരായണമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് തൗഫീഖ് അസ്സയാഹ്.
1: نورٌ على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റത്തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് അണ്ട ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുറാൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കുക എന്നത് ഏറെ പുണ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ആ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനായി ഒരു അവസരം ഒരുക്കുകയാണ് ഹിഫ്ളുൽ ഖുർആനിലൂടെ. നമ്മൾ തുടർച്ചയായി സൂറത്തുൽ അഹ്സാബാണ് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിൻ്റെ 34-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്, നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാനായ ഹാഫിൽ ജാഫർ സലഫി.
3: 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 34-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 33-ാമത്തെ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅ്‌വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിൽ നിന്നും 34-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാനനായ ജാഫർ സലഫി ആയിരുന്നു.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കാൻ പോകുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്കാഫ്, സൂറത്തുൽ നജ്മ് എന്നിവ നമുക്കായി പാരായണം ചെയ്യുന്നത് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.